0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒത്തിരിയുണ്ട്. നഷ്ടബോധങ്ങൾ ഒത്തിരിയുണ്ട്, നഷ്ടങ്ങൾ ഒത്തിരിയുണ്ട്, കുറവുകളും ന്യൂനതകളും ഒത്തിരിയുണ്ട്. എണ്ണിയാലും എണ്ണിയാലും തീരില്ല. ആരോഗ്യപരമായി, മാനസികമായി, സാമ്പത്തികമായി, മോഹിച്ചത് നേടാനാവാത്തതായി, നേടിയത് നഷ്ടപ്പെട്ടതുമായി, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ ആവാത്തതുമായി, അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. എന്നാൽ മറുവശത്ത് അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. ആ അനുഗ്രഹങ്ങൾ പല രൂപത്തിലാണ്. ചിലപ്പോൾ മക്കളായി, ചിലപ്പോൾ സമ്പത്തായി, ജീവനായി, ശ്വസിക്കാൻ വായുവായി, ജലമായി, മഴയായി, അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം പോസിറ്റീവാക്കണോ, സന്തോഷകരമാക്കണോ, നാം എപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാൾ അതിൻ്റെ ഇരട്ടിയോളം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയണം. അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സ് സന്തോഷപൂരിതമായ സുഗന്ധം കൊണ്ട് നിറയ്ക്കണം. അതിനു പകരം പൂന്തോട്ടത്തിലിരുന്ന് ആക്രി പറക്കി പരിതപിക്കുന്നത് പോലെ അങ്ങനെയല്ല മനുഷ്യ ജീവിതത്തിൽ ഒരാൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ന്യൂനതകളെക്കാൾ കൂടുതൽ നമ്മുടെ അനുഗ്രഹങ്ങളെ ഓർക്കാം. അതിനെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ച് നന്ദി രേഖപ്പെടുത്താം. അവിടെ സുഖവും സന്തോഷവും ഉണ്ട്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എടുത്താണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാലങ്ങളിലെ വെല്ലുവിളികളെയും ഇന്നത്തെ നേട്ടങ്ങളെയും താരതമ്യം ചെയ്ത് ഭീകരവാദത്തെ പരാജയപ്പെടുത്തിയെന്നും സായുധ സേന ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ആത്മവിശ്വാസം കൈവരിച്ചുവെന്നും ജമ്മുകശ്മീർ മുതൽ വടക്കുകിഴക്കൻ മേഖലകളിൽ വരെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക കണക്കുകൾ നിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 9% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരുചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ 20%, മുച്ചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏകദേശം 30% വളർച്ചയുണ്ടായതോടെ മൊത്തം വാഹന വിൽപ്പനയിൽ 20%-ൽ അധികം വർധന രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉരുക്ക്, സിമെന്റ് എന്നിവയുടെ ഉപഭോഗത്തിലുണ്ടായ 8% വർധന, നിർമ്മാണം, ഭവന നിർമ്മാണം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2,00,000 കോടി രൂപ കടന്നുവെന്നും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 2,00,000 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ

രണ്ടാം ഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ രൂപീകരിച്ച് 10 പേരടങ്ങുന്ന തൂഫാൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ പോലീസിന്റെ ഭാഗമാകുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 7 കരട് നോട്ടിഫിക്കേഷനിൽ ഭേദഗതികൾ വരുത്തി ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്ര സമിതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ എടുക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തുപോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അർജുന പദിൽ മന്ത്രിസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷനും മുഖ്യമന്ത്രിയുടെ അശോക വൃക്ഷത്തൈ നടീലും നടന്നു. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ അശാസ്ത്രീയ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 സൌദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോ S. ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ IIT മദ്രാസിലെ പരിപാടികളിലും SCS ക്യാമ്പസിലെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. 8 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചു. പട്ന, കൊൽക്കത്ത, രാജസ്ഥാൻ, ബോംബെ, പഞ്ചാബ്, ഹരിയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലാണ് നിയമനം. സുപ്രീംകോടതി കോളേജിയം ശുപാർശ ചെയ്ത് ദിവസങ്ങൾക്കകമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി തടസ്സം കാരണം നീറ്റ് PG പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുഗമമായി പരീക്ഷ നടന്നതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ ഈ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലെന്ന വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങളെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി വീണ്ടും അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന അക്രമങ്ങളിൽ ഭയചകിതരായ പലസ്തീൻ അമേരിക്കൻ നിവാസികളെ സന്ദർശിക്കവെ ഇത്തരം അക്രമങ്ങളെ ഭീകരപ്രവർത്തനം എന്നേ വിശേഷിപ്പിക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി.
2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. വിദ്യാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് എംഎൽഎയും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസനെ ചുമതലപ്പെടുത്തിയതായി കെപിസിസി പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം മന്ത്രി എ പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിലെ സ്കൂളുകളെ സമ്പൂർണ്ണ എ ഐ വിദ്യാലയങ്ങളാക്കുന്നതിന് എം എ റസാഖ് മാസ്റ്റർ എം എൽ എ വിഭാവനം ചെയ്ത മാസ്റ്റർ എ ഐ പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ എ ഐ ടീച്ചേഴ്സ് സമ്മിറ്റ് സി ഡബ്ല്യു ആർ ഡി എം ക്യാമ്പസിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ഐ ടി ഐയിൽ നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ഐ ടി ഐ യോഗ്യത നേടിയ ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട് കമ്പളക്കാട് സ്വദേശിയാണ്. കൊച്ചി മെട്രോ റെയിൽ ഫിനാൻസ് ഡയറക്ടറായി രവീന്ദ്രകുമാർ പഥക് ചുമതലയേറ്റു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: അല്ലേ, താൻ എന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിൽ പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
7: You and the radio 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണ് എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: അല്ലേ, താനെന്തോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക്

0: ആശംസകൾ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ളത് അർജുൻ നിതിനാണ്. എല്ലാവർക്കും, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു നല്ലൊരു ഞായറാഴ്ച നേരുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക്, അതായത് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സിനിമ കണ്ടു, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇതേപോലെ ഒരു പ്രണയ സിനിമയാണ്, കാരണം നിവിൻ പോളി, അമിതാഭ് ബച്ചൻ ഒക്കെ അഭിനയിച്ച ഒരു ചിത്രമാണ്. ഏകദേശം നല്ല കളക്ഷനൊക്കെ നേടിക്കൊണ്ട് ഇരിക്കുന്നൊരു പടമാണ്. അതിലൊരു പ്രണയമുണ്ട്. അതായത് മമിത, എനിക്ക് തോന്നുന്നു, ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിൽ അങ്ങോട്ട് പഠിക്കുന്ന പ്രായം. നിവിൻ പോളിക്ക് അത്യാവശ്യം നല്ല ഏജ് ഉണ്ട്, ഒരു 30-35 പ്രായമുണ്ട്. രണ്ടുപേരും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഏകദേശം 15 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും ഏജ് ഡിഫറൻസിലുള്ള അവരുടെ പ്രണയമാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗ്രീറ്റിംഗ്സിലെ ഇതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഇത് വലിയ സീരിയസ് ആയിട്ടൊന്നും ആരും എടുക്കരുത്, കാരണം നമ്മളെപ്പോഴും ഭയങ്കര ഫണ്ണായിട്ടുള്ള ഇതാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ്, അതായത് വിവാഹം കഴിക്കുന്നതിന് അല്ലെങ്കിൽ പ്രണയത്തിന് ഒരു പ്രായം ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇത്രയും ഏജ് ഡിഫറൻസ് വേണോ, അല്ലെങ്കിൽ സെയിം ഏജ് തന്നെയാണോ വേണ്ടത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക കോളിലൂടെ. പിന്നെ എനിക്ക് ഇത്രയും നാൾ ഈ ഗ്രീറ്റിംഗ്സ് എടുത്തതിൽ ഒരു തോന്നിയ ഒരു കാര്യം, നമ്മുടെ ആദ്യത്തെ കോൾ വരാൻ ഭയങ്കര പാടാണ്. സോ ഇന്ന് ആദ്യം വിളിക്കുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ സ്വന്തം പാട്ട്, എൻ്റെ സ്വന്തം പാട്ടല്ല, ഞാൻ പാടിത്തരും പാട്ട്, നിങ്ങൾ പറയുന്ന പാട്ട്. സോ നിങ്ങൾ വിളിക്കൂ, നിങ്ങളുടെ ആദ്യത്തെ കോൾ ആരാണോ അവർക്ക് ഞാൻ പാട്ട് പാടിത്തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും എന്നെ വിളിക്കാൻ വേണം എൻ്റെ പാട്ടും കേൾക്കണമെന്ന്. അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം ഞാൻ നല്ലൊരു പാടും തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ, പക്ഷേ പാട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്കറിയാവുന്ന പാട്ട് കൂടെ ഒന്ന് നോക്കുക കേട്ടോ. ഇത് പുതിയ പാട്ടൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ, വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001-2. വേഗം തന്നെ വിളിക്കൂ. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ജോയിസിൽ പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
5: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പ്രായം, പ്രണയിക്കാനും വിവാഹം കഴിക്കാനും അങ്ങനെ പ്രായം ഒരു പ്രശ്നമാണോ? അതായത് പ്രായം പ്രശ്നമാണോ എന്ന് വെച്ചാൽ ഏജ് ഡിഫറൻസ്, രണ്ടുപേരും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഇത്ര ഒരു ഒരു 10-15 വയസ്സിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസ്, അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഒരു പ്രായം, അതായത് അത്യാവശ്യം വേണം, രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരാൾക്കധികം, അതായത് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഇച്ചിരികൂടെ മെച്യൂർഡായിട്ട് ചിന്തിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത് ഒരു ഇപ്പം ഏറ്റവും കൂടുതൽ പ്രായം പെണ്ണാണെങ്കിലോ അല്ലെങ്കിൽ ആണാണെങ്കിലോ അടിപൊളിയായിരിക്കും. കാരണം ഒരാൾ കുട്ടികളി കളിച്ച് പോവുകയാണെങ്കിലും മറ്റേ ആൾ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ കണ്ട് ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വിളിച്ച് പറയൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
8: ഹലോ, നമസ്കാരം.
7: നമസ്കാരം, ഇത് ആരാണ്?
8: ഹലോ, ആരാണ്? മനസ്സിലായോ?
7: മനസ്സിലായി മനസ്സിലായി.
8: ആരാന്ന് പറയൂ കുട്ടി.
7: ഞാൻ റസീന എന്ന് പറയും.
8: പിന്നെ ഐശ്വര്യ അല്ലേ?
7: ഐശ്വര്യ ഇന്ന് ലീവാണ്, 2 ദിവസത്തേക്ക് ലീവാണ് ഐശ്വര്യ.
8: ഫാമിലിയൊക്കെ
7: സുഖമായിട്ടിരിക്കുന്നു.
8: നമ്മളെ ശരത്തി കേട്ടോ, നമ്മുടെ റേഡിയോയില് നല്ല നല്ല പാട്ടുകൾ പ്രൊസീഡ് ചെയ്യുന്ന ശരത്തുകുട്ടൻ
7: അവിടെ ഇവിടെ ഉണ്ട്.
8: ശരത്തുടനെയൊക്കെ ഞാൻ കാണാം. ഒരു അപ്രത്യക്ഷമായ ഒരു വരവുണ്ട് നിങ്ങളുടെ റേഡിയോ നിലയത്തില്. ഞാൻ സോദിയോട് പറഞ്ഞു, എപ്പോഴും എപ്പോഴും വരാന്ന് പറഞ്ഞു, പക്ഷെ എന്റെ സാഹചര്യം അങ്ങോട്ട് ഒക്കുന്നില്ല. അടുത്ത ലൊക്കേഷനാ നിങ്ങളുടെ സ്ഥലം തന്നെ. ഞാൻ തഴവയിലല്ലേ, അപ്പം പിന്നെ ഇവിടെ പുത്തൻതെരുവല്ലേ, അപ്പൊ ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന ലൊക്കേഷനുകളല്ലേ. അപ്പം പ്രേമവിവാഹത്തെ കുറിച്ചും വയസ്സിന്റെ ഡിഫറൻസിനെ കുറിച്ചും ഉള്ള സബ്ജക്ട് അല്ലായിരുന്നു?
7: അതെ, ഇത്താക്ക് ഇത്താടെ അഭിപ്രായം പറ. അതായത് നമുക്ക് എത്ര വയസ്സിന് ഡിഫറൻസ് വേണം ഒരു കല്യാണം കഴിക്കണമെങ്കിൽ?
8: ഇപ്പൊ എന്റെ ഒരു ലൈഫ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത്, പിന്നെ ഇപ്പോഴത്തെ എന്റെ പഴയ കാലത്തെ ലൈഫ് എന്ന് വെച്ചാൽ, നമ്മുടെ മുസ്ലിം കാസ്റ്റിലൊക്കെ ആണെങ്കിലേ 18 വയസ്സുള്ള ആള്, 17 വയസ്സുള്ള ആള്, 35 വയസ്സുള്ള ആള് വിവാഹം കഴിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 25 വർഷത്തിനൊക്കെ മുമ്പ്.
7: അപ്പൊ
8: എന്റെ ഹസ്ബൻഡ് ഞാനുമായിട്ട് 16 വയസ്സിന്റെ
7: ഡിഫറൻസ് ഉണ്ട്.
8: പക്ഷെ ആ 16 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞങ്ങള് തമ്മിൽ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറ പറയുന്നു, പക്ഷെ അതും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കൊറേ കാലങ്ങളിലേക്ക്
7: അല്ല, പുതിയ തലമുറ എന്താണ് പറയുന്നത്? അത് പറഞ്ഞില്ല.
8: പുതിയ തലമുറ പറയുന്ന ഒറ്റ കാര്യമുള്ളു, 5 വയസ്സാളു മാക്സി. ഇപ്പൊ എന്റെ മോനൊക്കെ പറയുന്നത് എങ്ങനെ, ഉമ്മി വിവാഹം കഴിച്ച കാലഘട്ടം
7: കഴിഞ്ഞു. ഇതിപ്പോ പുതിയ ന്യൂജിൻ കാലഘട്ടമാണ്. അപ്പൊ ഞാൻ
8: ന്യൂജിൻ കാലഘട്ടം ഉമ്മി. അപ്പം പിന്നെ 5 വയസ്സിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിന് ഞാൻ സമ്മതിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോഴത്തെ തലമുറയിലെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നൊക്കെ ഏകദേശം ഒക്കെ ഒത്തുകൂടുന്നുണ്ട്. ചില ചില കാര്യങ്ങളായിട്ട് നമുക്ക് അവരുമായിട്ട് ഡീൽ ചെയ്ത് പോകാൻ പറ്റാത്ത
7: കാര്യങ്ങളുണ്ട്.
8: പക്ഷെ അത് നമ്മുടെ കുഴപ്പമല്ല, അവരുടെയും കുഴപ്പമല്ല.
7: മനസ്സിലായി.
8: കാലഘട്ടങ്ങൾ മാറും തോറും മനുഷ്യരും ഇങ്ങനെ
7: മാറിക്കൊണ്ടിരിക്കുന്നു.
8: പിന്നെ ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് പുറകെ നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് നമുക്ക് മാറി നിൽക്കാനും പറ്റില്ല. ഇങ്ങനെയാണല്ലോ, സാഹചര്യം അനുസരിച്ചാണല്ലോ നമ്മുടെ ഓരോ കാര്യഘട്ടങ്ങളും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് അങ്ങനെ വരുമ്പോൾ അവരും പറയുന്നത് ശരിയാണ്. അപ്പം ഇനി ഒരു 3 തലമുറ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളോട് അന്ന് വരെ കാണുമല്ലേ, നമുക്കറിയത്തില്ല. പക്ഷെ അന്നേരം വേറൊരു കാലഘട്ടമായി മാറും. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഡിഫറൻസ് വന്നോണ്ടേയിരിക്കും. അപ്പൊ ഇതിനൊട്ട് നമുക്ക് യോജിച്ച് പോയേ പറ്റൂ. നമ്മളെ കാലഘട്ടങ്ങൾ, ഇപ്പൊ നമ്മൾ കോവിഡ് വന്ന് വീടിനകത്ത് അടച്ചുപൂട്ടി, നമ്മൾ ആ സാഹചര്യത്തെ അതിജീവിച്ചില്ലായിരുന്നു. ഏറ്റവും വലിയ കാലഘട്ടം. അപ്പൊ നമ്മളിപ്പോ അടച്ചുപൂട്ടി ഇരിക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മളെല്ലാരും അതിനകത്ത് അടച്ചിരുന്നിട്ട് നമുക്ക് അന്നേരമുള്ളൊരു ബുദ്ധി പ്രയോഗം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടും. അപ്പൊ അതെല്ലാം പിന്നെ പ്രാബല്യത്തിൽ വരുവാണ്.
7: ഇപ്പൊ ഈ സെയിം ഏജ് ആണ് കല്യാണം കഴിക്കുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
8: സെയിം ഏജ് ആണെങ്കിൽ പ്രശ്നം, ഞാനിപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ പഴയ കാലഘട്ടം അല്ലല്ലോ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ വിദേശ രാജ്യത്തെ അനുഗമിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഭാഷ തന്നെ, നമ്മുടെ മാതൃഭാഷ ഇവിടെ പറയാൻ ഭൂരിപക്ഷം ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. എല്ലാം മൈലൂട്ടായിട്ട് ഇംഗ്ലീഷാണ്
7: സംസാരിച്ചത്,
8: മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ഡിഫക്ട് നമ്മുടെ ജീവിതത്തില്. ഇപ്പൊ നമ്മള വയസ്സിന്, ഇപ്പൊ എന്റെ ഒരു കസിന്റെ ഒരു അതാത് ഏജില്, അപ്പൊ എന്റെ ഒരു ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സിസ്റ്റർ പറഞ്ഞ്, എന്തായാലും ഒരു 5 വയസ്സിന്റെ ഡിഫക്ട് വേണം. എന്ന് വെച്ചാല് കുറച്ചും കൂടെ ഒരു പക്വത അവരിലേക്ക് കാണും.
7: മനസ്സിലായോ?
8: അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോ അതിനെക്കാട്ടി 2 പോയിന്റ് താഴെയായിരിക്കും. പക്ഷെ 5 വയസ്സ് കൂടുന്തോറും അയാൾക്ക് ഇച്ചിരി പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഏകദേശം അയാൾ പറഞ്ഞ ഒരു കാര്യത്തിനെ ഉൾക്കൊള്ളാൻ ഈ കുട്ടിക്ക് കഴിയും. അങ്ങനെയുള്ളൊരു പോയിന്റ് അവർ പറയുന്നുണ്ട്.
7: കഴിയും,
8: തീർച്ചയായിട്ടും. 5 വയസ്സിന്റെ ഡിഫറൻസ് 6 വയസ്സിന്റെ ഡിഫറൻസ് ഒന്നും വലുതല്ല, അത്രയോ ചെറിയ ഡിഫറൻസ്. പിന്നെ 15 വയസ്സ് 20 വയസ്സൊക്കെ വരുമ്പോ ഓവറാവും അത്. മനസ്സിലായോ? അപ്പൊ ഏജിൽ തന്നെയും പിന്നെ അവരെ ലൈഫിനെ തന്നെ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ 20 വയസ്സും 15 വയസ്സിലൊന്നും വിവാഹം കഴിക്കില്ല. ഒരു 6 വയസ്സോ 7 വയസ്സൊക്കെ ആകുമ്പോൾ വലിയ
7: പ്രശ്നമൊന്നുമില്ല.
8: അപ്പൊ അത് ലൈഫ് നല്ല എങ്കിലും പിന്നെ എങ്ങനെ കല്യാണം കഴിച്ചാലും ഈ 2 പേരും കൂടെ വേണം
7: തീരുമാനിക്കേണ്ടത്.
8: ഇപ്പൊ 20 വയസ്സായാലും 15 വയസ്സായാലും 10 വയസ്സായാലും 6 വയസ്സായാലും ഡിഫറ്റിന്റെ കാര്യം പറയുക, ഈ 2 പേരും കൂടെ യോജിച്ചിപ്പോ അച്ഛനോ അമ്മയോ ഇവരാരുമല്ല നമ്മുടെ ലൈഫിലേക്ക് ഇവര് ഒത്തുചേർത്ത് വിവാഹം കഴിച്ചു വിടുന്നത്. അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഓരോ കാര്യങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്യും. പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശമാണ്. രണ്ടുപേരും ഒരേ കാര്യത്തിൽ ഒരേപോലെ നിൽക്കുവാണെങ്കിൽ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പരസ്പരം പറഞ്ഞ് സംസാരിച്ച്
7: ക്ലിയർ ചെയ്ത്
8: മുന്നോട്ട് പോകണം. വേറൊരാളുടെ ചെവിയിലേക്ക് നമ്മുടെ ലൈഫ് വേറൊരാൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. കഴിയുന്നതും എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമ്മൾ പരസ്പരം തുറന്ന് സംസാരിക്കുക. ഇപ്പൊ എന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിവാഹം കഴിച്ച് പരസ്പരം താല്പര്യമില്ലെങ്കിൽ, ഒത്തുപോകാൻ താല്പര്യമില്ലെങ്കിൽ അവരെ ഡൈവേഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതൊരു കുട്ടി ഉണ്ടായി, കുട്ടിക്ക് പ്രശ്നമായി, പിന്നെ ആ കുട്ടി അതിനകത്ത് ബലിയാണോ, അതിനെക്കാട്ടി നല്ല നമുക്ക് ഒത്തുചേരാൻ പറ്റുന്നില്ലേ, നമ്മൾ ലൈഫ് വിട്ട് പോവുക. എന്നിട്ട് അവര് അവരുടെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ വഴിക്കും പോവുക. കെയർ ആയി ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫ് നല്ല തിരഞ്ഞെടുക്കുക. അതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ആത്മാർത്ഥമായി സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ഇതെല്ലാം ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്.
7: അല്ല, ഇപ്പൊ ഈ 5 വയസ്സിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ആ 5 വയസ്സിന്റെ മൂത്ത ആള് വലിയ രീതിയിൽ ഒരു മെച്യൂർഡ് അല്ലെങ്കിൽ
8: തീർന്നു, ലൈഫ് പോയി. ഇപ്പൊ നമുക്കിതിന് ഒന്നും, പക്ഷെ ഈ വിവാഹം കഴിക്കുന്ന ആള്, അതിപ്പോ ഒരു സ്നേഹിച്ചൊരു വൈപ്പാണ്ട ആത്മാർത്ഥമായി 20 വർഷം 10 വർഷം ഒക്കെ സ്നേഹിച്ചൊരു താണ്ട 10 ദിവസം കഴിയുമ്പോ ബന്ധമൊഴിഞ്ഞു പോവുക. കൂടുതൽ വേസ്റ്റ് ആ കാണുന്നത്. ഇപ്പൊ ഇന്ന് വിവാഹം കഴിച്ച് 5 ദിവസം കഴിയുമ്പോൾ ദാണ്ട് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞവര് എന്തോ നിസാരമായ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതിനെയൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് വിവാഹം വേണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് വെച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു ഫൈനലിൽ എത്തുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കും.
7: ഇപ്പൊ ഇത്താടെ മോൻ ഇപ്പം വിവാഹം കഴിക്കാൻ സമയമാകുമ്പോ ഇത്താ എത്ര വയസ്സിന്റെ ഡിഫറൻസ് ആയിരിക്കും നോക്കുന്നത്? അതായത് ഇപ്പൊ മോന്റെ ആഗ്രഹം പോലെ അവർ 5 വയസ്സിന്റെ അല്ലെ 6 വയസ്സിന്റെ ഡിഫറൻസ്?
8: തീർച്ചയായിട്ടും ഞാനല്ലല്ലോ വിവാഹം കഴിക്കുന്നത്, ഞാനല്ലല്ലോ ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരാൾ 10 വയസ്സിന്റെ ഒരാൾ കൊണ്ട് വിവാഹം കഴിച്ച് വെപ്പിച്ചെന്ന് വെച്ചോ, നാളെ സമയത്ത് അയാൾ പറയാൻ ഉമ്മി കാരണം കൊണ്ട് അതെനിക്ക് സംഭവിച്ചെന്ന് പറയും, മനസ്സിലായോ? അപ്പം ഇപ്പോഴത്തെ ഒരു പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ പിള്ളേരെല്ലാം ക്വാളിഫൈഡ് ആണ്, നല്ല അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ട്, അവർക്ക് എന്താ എങ്ങനെ എന്നൊക്കെ
7: പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക.
8: അപ്പൊ ഇപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്നവരെ തന്നെ, അതായത് കൂടെ പഠിക്കുന്ന കൂട്ടുകാരികള് കൂട്ടുകാരനെ തന്നെ. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തെല്ലാം ഏകദേശം അങ്ങനെ നടന്നിരിക്കുന്ന വിവാഹം. എന്റെ വീടിന്റെ ചുറ്റുപാടും ഒരു ഡോക്ടർ രണ്ടുപേരും MBBSകാർ, അവർ രണ്ടുപേരും വിവാഹിതരായി. ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട്, അവരുടെ ലൈഫിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറമേ നിന്ന് കാണുന്ന കാര്യം അവരെ വീട്ടിലെ ലൈഫിനകത്തുള്ള കാര്യം എനിക്കറിയില്ല. അവർ നല്ല ഹാപ്പിയാണ് നമുക്ക് തോന്നുന്നു, പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, എല്ലാവരുടെ ലൈഫ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് ഭൂമിയിൽ ഒരു നിമിഷമുള്ള ജീവിതം, ഒരു നമ്മൾ ആ ഭൂമിയിലുള്ള ജീവിതം ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് എങ്ങനെ ക്ലിയറാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ആർക്കും കൈയടത്താൻ പറ്റത്തില്ല. നമ്മുടെ തീരുമാനമാണ്. അപ്പൊ ഒരു പാട്ട് പാടിക്കൊണ്ട് നിർത്താം.
7: പാട്ട് പാടിക്കൊള്ളൂ.

0: എന്തുണ്ട്, ഇങ്ങനെ ഉണ്ടോ നിതിനെ?
1: കൊള്ളാം.
0: അപ്പം ഇന്ന് എല്ലാവരും എന്ത് ലൈഫായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. പിന്നെ എല്ലാവർക്കും റേഡിയോയിലുള്ള എല്ലാവർക്കും എന്റെ അന്വേഷണം, പ്രത്യേകം എന്റെ സ്നേഹം
1: ഞാൻ
0: നിറഞ്ഞ
1: പറയാം പറയാം,
0: അന്വേഷണം
1: എല്ലാരെ തിരക്കുന്നു ഞാൻ
0: അറിയിക്കുന്നു.
1: പറയാം. ആ
0: അപ്പൊ ഇന്നലത്തെ ഒരു സബ്ജക്റ്റിൽ എനിക്ക് കയറാൻ പറ്റും, പരമാവധി ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല,
1: കുഴപ്പമില്ല, അതുകൊണ്ട്
0: സംസാരിക്കാൻ
1: ഇന്നത്തെ ഇന്നത്തെ
0: സാധിച്ചു.
1: കേറിയില്ലേ.
0: തീർച്ചയായിട്ടും എന്റെ റേഡിയോയിൽ സംസാരിച്ചില്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ വിഷമം, ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ആക്കി വൈകുന്നേരം വരെ പാട്ടും കേട്ട് എന്റെ ഹാപ്പി അതാണ്. എന്റെ റേഡിയോ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന നല്ല നല്ല പാട്ടുകൾ നമ്മളെ ശരത്തിന് ഞാൻ എപ്പോഴും ഓർക്കും. ഈ പാട്ടിടുന്ന ആളിനെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല
1: ആണല്ലേ.
0: കേട്ടോ ശരത്ത്. അപ്പൊ എനിക്ക് ഒരു ഒരു ഇഷ്ടം കൂടി പറയാം. ഞാൻ ഇപ്പൊ ഈ പാടിയ പാട്ട് ഞാൻ വളരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് ഇടാം ശരത്തിനോടെന്ന്
1: പറയാം
0: പറഞ്ഞേക്കാം.
1: പറയാം പറയാം. ഈ പാട്ട്, ഈ പാട്ട് ഏതാന്നും ഈ പാട്ടിന്റെ സിനിമ
0: സന്യാസിനിയും പുണ്യാശ്രമത്തിൽ
1: സമത്തിൽ ഞാൻ.
0: സന്ധ്യാ പുഷ്പവുമായി ഞാൻ
1: ഓക്കെ, സിനിമയുടെ
0: ഏറ്റവും
1: പേര്,
0: ബെസ്റ്റ് കോൾ, സിനിമയുടെ പേര് ഞാൻ
1: ഓക്കെ
0: ഓർക്കുന്നില്ല.
1: ഞാൻ ഈ പാട്ട് എന്തായാലും ശരത്തിനോട്
0: അപ്പം
1: പറയാം, ശരത്തിനോട്
0: വീട്ടിലെ
1: പറയുന്നു
0: എല്ലാവരുടെ വീട്ടിലെ അമ്മയും അച്ഛനെയും എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം.
1: പറയാം.
0: മോന് ദൈവ ആയുസ് ആരോഗ്യമൊക്കെ തന്ന് സന്തോഷമായിട്ട്
1: ഓക്കെ,
0: ലൈഫ്
1: മോനെ ഞാൻ
0: മുന്നോട്ട്
1: തിരക്കിന്ന്
0: കൊണ്ടുപോകട്ടെ.
1: പറഞ്ഞുതരേ.
0: തീർച്ചയായിട്ടും
1: ഓക്കെ
0: ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു.
1: ഓക്കെ.
0: ഓക്കെ,
1: അങ്ങനെ ഇത്തയുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പം വേറെ, നമുക്ക് മറ്റൊരു കോളും കൊണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: എന്റെ റേഡിയോ എല്ലാവർക്കും,
1: എല്ലാവർക്കും ചേട്ടൻ നമസ്കാരം. ആ ചേട്ടാ, ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ?
2: ആ വിഷയം ഞാൻ കേട്ടായിരുന്നു, കേട്ടായിരുന്നു.
1: ആ പറ, ചേട്ടന്റെ അഭിപ്രായം പറ. എത്ര വയസ്സിന് ഡിഫറൻസ് വേണം നമുക്ക്?
2: അത് തുല്യപ്രായമാകാൻ പാടില്ല.
1: തുല്യപ്രായം അതെന്താണ്? തുല്യപ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
2: നമ്മുടെ പ്രകൃതിദത്തമായ ഡോക്ടേഴ്സ് പറയുന്നതാണ് സ്ത്രീകൾക്ക് പക്വത വേണം. സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത് ഒരു 20-19 വയസ്സിലൊക്കെ വിവാഹം കഴിക്കാം. പക്ഷെ പുരുഷനായാലും 22 വയസ്സെന്ന് പറഞ്ഞ ഒരു മനുഷ്യന് പക്വത വരുന്നത്, സ്ത്രീക്കായാലും പുരുഷനായാലും പക്വത വരുന്നത് ഈ ഒരു അവര് തന്നെ നമ്മുടെ പ്രകൃതിയില് ഡോക്ടേഴ്സ് ഇതിനെ പറ്റി സൈക്കോ ആയിട്ടും പിന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ഒരു 45 വയസ്സ് കഴിയുമ്പോഴേ നമുക്ക് ഒരു തിരിച്ചറിവ് നല്ല രീതിയിൽ വരുന്നു.
1: 45 വയസ്സോ?
2: പിന്നെ അതാ കൃത്യമായിട്ട് അവര് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിയണം പക്വത വരണമെങ്കിൽ, അത് സ്ത്രീക്കായാലും പുരുഷനായാലും. പിന്നെ വിവാഹ ജീവിതം മെയിനായിട്ടും ഈ തകർന്നു പോകുന്ന, നമ്മുടെ കുടുംബത്തെ ശ്രോതാവ് പറഞ്ഞു, തകർന്നു പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് അച്ചടക്കം എന്ന് പറയുന്നത് ഈ രണ്ടു കൂട്ടരിലും ഇല്ല. അമിതമായ അച്ചടക്കമില്ല. ഈ ജെൻസി എന്നൊക്കെ പറയത്തില്ലേ, ജെൻസി, അവര് ഈ നമ്മൾ ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ് ഞങ്ങളൊക്കെ ഓൾഡ് സീ എന്നാ പറഞ്ഞു. ഞാൻ എന്റെ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ച, പഴയ ആൾക്കാർ ഓൾഡ് സീ, പഴയ കടല. ആ കടലിനായിരുന്നു പരിശുദ്ധി ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കടല് മാലിന്യമാണ്. കാര്യം ബോംബ് വിട്ടും പെട്രോൾ ബോംബ് വിട്ടും, അല്ല എന്തോ അതിന് പറയുന്ന, ഉള്ള കപ്പലെല്ലാം ബോംബിട്ട് തകർത്ത് കടലെല്ലാം അശുദ്ധമായിരിക്കുക.
1: അത് പഴയ തലമുറയ്ക്ക് അതിനെ ചിലപ്പം അതിനകത്ത് പങ്ക് കാണും.
2: അല്ല, പഴയ തലമുറയ്ക്കല്ല, ഇന്നത്തെ പുതിയ തലമുറ, പുതിയ തലമുറയ്ക്കാണ് എല്ലാത്തിനും. ഇനിയേ നമ്മൾ, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ ഒരു ഒരു മരം നടുന്ന ആപ്പിക്ക് വേണ്ടിയാ, അതിന്റെ അതിന്റെ ഒന്ന് എക്സാമ്പിൾ ഉദാഹരണം പറയാം. ഒരു മരം നമ്മൾ നട്ടാല് ആ മരം ആർക്ക് വേണ്ടിയാ നടുന്നത്? ഈ ഇടയ്ക്ക് തന്നെ ഒരു പത്രത്തിലുണ്ടായിരുന്നത്,
1: ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടിയാണോ?
2: ആ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാ നടുന്നത്, നമ്മക്ക് വേണ്ടിയല്ല. അന്നേരം ഇത് തിരിച്ചറിവ് ഈ ഇവരിൽ ഉണ്ടാകുന്ന പക്വത കുറവാണ്. ഈ ഡൈവേഴ്സിറ്റി അല്ല, ഡൈവേഴ്സ് ഉണ്ടാകുന്നതിന്, അതായത് വിവാഹ മോചനവും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾക്ക് മറ്റൊരാകാൻ ശ്രമിക്കും. കുട്ടികൾ ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു അദൃശ്യ ജീവിയെ പോലെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷവും, അതിന് കുറച്ച് ചെറുപ്പക്കാരേ ഉള്ളു. ഞാൻ ഇന്നതാണ്, എനിക്ക് ഇന്ന ബലഹീനതയുണ്ട്, എനിക്ക് എന്റേതായ പോരായ്മയുണ്ട്, എനിക്കുള്ളത് കൊണ്ട് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവർ കുറച്ചേ ഉള്ളു. അതായത് നമ്മൾ 100 എടുത്താൽ 30% കാണത്തില്ല, ബാക്കിയുള്ളവരെല്ലാം ഏതോ ഒരു അദൃശ്യ ലോകത്ത് ജീവിക്കുന്നു, അല്ലെ ഞാൻ എന്തോ വലിയൊരു സംഭവമാണ്, ഞാനില്ല ഈ ഭൂമി കാണത്തില്ല, ഞാനില്ല ഈ പരിസരം കാണത്തില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്.
1: അല്ല, പഴയ തലമുറയിലും ഈ രീതി ചിന്തിക്കുന്നവരുണ്ടായിരിക്കും.
2: ഇല്ല, അത്രയില്ല, അത്രയില്ലായിരുന്നു അന്ന് ഉള്ളത് കൊണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് ഒരു 30 കൊല്ലം നമുക്കൊന്ന് റിവേഴ്സ് പോയി കഴിഞ്ഞാല് അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അച്ചടക്കവും ഒതുക്കവും അതുമല്ല ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ അമിതമായ ആഡംബരങ്ങളും പ്രാധാന്യം ഒന്നും കാണിക്കാൻ ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഇന്ന് അങ്ങനല്ല. നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ 10 രൂപ ഉണ്ടെങ്കിൽ ബാക്കി 90 രൂപയും കൂടെ കടം മേടിച്ചിട്ട് ഇച്ചിരി കൂടെ മോടി കാണിക്കണമെന്നുള്ളൊരു ചിന്താഗതി. അതിനകത്ത് അത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് അറിയാം, നമ്മള് ഈ സാധാരണക്കാര് നമ്മളിപ്പോ ഒരു കല്യാണം തന്നെ നടക്കുമ്പോൾ 10,000 പേര് വന്ന് വളരെ ആഡംബരമായിട്ട് നടത്തുമ്പോൾ ഈ സാധാരണക്കാരൻ ഇത് കണ്ട് അവന്റെ മനസ്സിൽ ഒരു ചിന്താഗതി വരുന്നേ ഉണ്ട്. അവനൊരു ഒരു അവനൊരു ചിന്ത വരും, ഓ അമ്മക്ക് ഇനി എന്തോ ചെയ്യും, നമ്മള് വെറും സാധാരണക്കാരാ എന്ന്. അന്ന് ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു വിവാഹങ്ങളോ. വിവാഹത്തിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു, പണം ഉള്ളവനായാലും ആ പരിസരത്തുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു 100, 200, 300 അല്ലെ 500 പേരാ. ഇന്ന് അതല്ല, ഒരു കല്യാണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ 5000 പേരൊക്കെയാ. ഇടത്തരം കല്യാണം, ഇടത്തരം കല്യാണമാണ്. അതേപോലെ ആഹാരം എത്രയോ വെച്ച
1: അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവരെന്നും ഓർമ്മിക്കേണ്ട ഒരു ഓർമ്മിക്കുന്ന ഒരു ദിവസമല്ലേ ഇത്. അപ്പൊ അങ്ങനെ ആഗ്രഹം അവർക്ക്.
2: അതൊക്കെ നമ്മുടെ ചിന്താഗതികളാ. ഞാൻ ചോദിച്ചു, പ്രേമിച്ചേ, പ്രേമിച്ച് ഒരു മാലയെ വിട്ട് ഒരു തെങ്ങവെള്ളവും കൊടുത്ത് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒത്തിരിയും ആൾക്കാർ ഉണ്ട്, ഐക്യമായിട്ട് ജീവിക്കുന്നവര്.
1: അതല്ല, പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ കാണത്തില്ല കേട്ടോ. ഇപ്പം ചേട്ടന് ആ ഒരു സിംപിൾസിറ്റി ആണെങ്കിൽ വേറെ കുറെ ആൾക്കാർക്ക് അവരെ കുറെ ആൾക്കാർ അവരുടെ റിലേറ്റീവ്സിനെ വരുത്തണം.
2: മനുഷ്യൻ എന്ന് പറയുന്നത് വ്യത്യസ്ത ഉള്ളവനാണ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മള് സെയിം കുരങ്ങിന്റെ കൂട്ടരായി മാറും. പല ചിന്താഗതി വേണം മാറി, ഒരാൾ മറ്റൊരാൾ ചിന്തിക്കുന്ന. പക്ഷെ അതിനകത്ത് ഒരു യുക്തിപരമായ ചിന്ത വേണ്ട. യുക്തി കാലത്തിന് നിരക്കുന്ന രീതിയിലും നമുക്ക് ഇന്നത്തെ കാലഘട്ടമാണ് പണത്തിന്റെ എന്ന് വെച്ചാൽ. ഇന്ന് മനുഷ്യന് സംഭവം ശരി, ഈ ആഡംബരമൊക്കെ കാണിക്കുന്ന ഒരു പ്രധാന കാരണമുണ്ട്. ഇതൊന്നും കൂടുതൽ കാലം നിൽക്കത്തില്ല, താൽക്കാലികമായിട്ട് അന്നേരത്തേക്ക് ഉള്ളത്. ആ കാണിക്കുന്ന സമയത്തേക്ക് ഉള്ളതിന്റെ ആ ഈ ആഡംബരത്തിന്റെ ഈ ഘോഷയാത്രകളും മറ്റുമല്ല. എന്ന് വെച്ചാൽ അതിന് പറയുന്നത് ആ ഉന്മാദമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ആ മനസ്സിലുണ്ടാകുന്ന അന്നേരത്തേക്കേ ഉള്ളൂ, പിന്നില്ലത്. അത് തീരിയല്ലേ, അവിടെ വെച്ച് തീരിയാണ്. അതാ മനുഷ്യൻ ചിന്തി, അത് ചിന്തിക്കണം. അല്ലാതെ നമ്മളീ പറയുന്നത് നമ്മള് ഈ ആത്മഹത്യകൾ കൂടുന്നു ഇതെല്ലാം ഒന്ന് കടം മേടിച്ചും ആഡംബരങ്ങളും കാണിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ അവസ്ഥയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതേ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്, പക്വത കുറവ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കണക്കല്ല ഒറ്റ അണുകുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളും നമ്മുടെ ഇടയെ വന്ന് കയറിക്കൂടാ. അമ്മായിയമ്മ, അമ്മായി അച്ഛൻ, അല്ലെങ്കിൽ മാമൻ, അവരവര് വന്നിട്ട് 500 അഭിപ്രായം പറഞ്ഞുകൂടാ. എന്തുവാ അവരുടെ, ഇപ്പൊ ഒരു കല്യാണം കഴിക്കുന്ന അവരുടെ രണ്ടുപേരുടെയും മാത്രം ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമാണ്, ഇതിനകത്ത് വേറൊരാള് വന്ന് ഇടപെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്
1: അല്ല ഈ ഡൈവേഴ്സ് ആവുന്നതിനകത്ത് വേറൊരു ഫാക്ടറും ഉണ്ട്. അതായത് അവർ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കേപ്പബിലിറ്റി ആവുന്നതും കൂടി ഒരു ഘടകമാണ്. കാരണം ഇന്നാളില്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ജീവിതം എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ അവര്
2: ഇതിനകത്ത്. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ പറയാം സ്ത്രീകളും പുരുഷരും ഒക്കെ തമ്മിൽ വിവാഹം, ഇന്നത്തെ പിള്ളേർ പറയും, പെൺകുട്ടികൾ പറയും, ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് എനിക്ക് 10 paisa ഉണ്ടായതിനു ശേഷം ഞാൻ ഒരു പുരുഷനെ കല്യാണം കഴിക്കത്തുള്ളൂ.
1: നല്ലൊരു തീരുമാനമല്ലേ?
2: ഞാനല്ല, അത് തെറ്റാ. അത് തെറ്റാ. അതിന് പറയുന്നത് എന്തോന്നറിയാവോ? ഒരു പുരുഷൻ വിവാഹം കഴിച്ച് 2 കുട്ടികളായി കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കും?
1: ആർക്ക് വേണ്ടിയാണ്?
2: ഭൂരിപക്ഷം ആൾക്കാർ ജീവിക്കുന്ന അവരുടെ കുട്ടികൾക്ക്
1: വേണ്ടി.
2: ആ കുടുംബത്തിന് തിരിച്ച്. പക്ഷെ സ്ത്രീക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം കാലയിൽ നിൽക്കാനുള്ള പക്വതയായി കഴിഞ്ഞാൽ ആ സ്ത്രീ പറയുന്നത് എന്തുവാന്നറിയോ? ഇനി ഞാനായി ഞാൻ എന്റെ പാടായി, നിങ്ങളായി നിങ്ങളുടെ പാടായി.
1: എല്ലാരും അങ്ങനെ ആയിരിക്കണം.
2: ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ആ ചിന്താഗതിയാ. അന്നേരം അവരെല്ലാം നേടിക്കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് വേറൊരു വാക്കുകൂടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാലും എനിക്ക് ഈ ഭൂമിയിൽ ഒരു പ്രശ്നവും ഇല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സുഖം എന്നോ ചിന്തിക്കുന്ന സ്ത്രീകളും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്. എന്തോന്നറിയാ, നമുക്ക് ഒരിക്കലും ഒന്നും അറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊന്ന് ഉരുണ്ട് വീണാലോ നമ്മളെ ഈ വ്യക്തി തനിയെ, ആത്മാവ് തനിയെ പൊങ്ങി ശരീരം നമ്മുടെ ഈ പുരാണങ്ങളിലും മറ്റുമൊക്കെ പറയുന്നതാണ് പൊങ്ങി അങ്ങ് ആശുപത്രിയിലോട്ട് പറന്നു ചെല്ലത്തില്ലല്ലോ. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. എത്ര പണം ഉണ്ടായാലും എന്ത് ഈ എന്തെന്ന് പറയുന്ന നമ്മുടെ ഈ സർക്കസുകാരുടെയൊക്കെ പറയുന്ന, നമ്മൾ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു വ്യക്തിയെ കണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ തനിയെ ഇങ്ങനെ പൊങ്ങുന്ന, തങ്ങൾ കണ്ടു കാണുമോ? അത് തനിയെ ഇങ്ങനെ ഭൂമിയിൽ നിന്നിട്ട് അന്നേരം നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് അത് AI ആണ്, AI ആണ് വിചാരിക്കുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല ഇന്ന് വരെ. അതിനകത്ത് അദ്ദേഹം ഒരു നീഗ്രോ വിത്ത് ഇടത്തരം ആളാ. അദ്ദേഹത്തിന്റെ കഴിവ് അയാൾ തനിയെ ഭൂമിയിൽ നിന്ന് 6 പൊക്കത്ത് വരെ ഇങ്ങനെ തനിയെ പൊങ്ങി
1: കണ്ടില്ല.
2: ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായത് ഒത്തിരി വിട്ട് ഞാൻ ആ റീൽസ് കണ്ടതാണ്. അത് റീൽസ് കണ്ടാതെ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. നമ്മളത് വിശ്വസിക്കുന്നു എന്ന പോലെ മനുഷ്യന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഒരു സമൂഹമായിട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഏതാ
1: മനസ്സിലായി?
2: ഈ സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് കൊടുക്കേണ്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലാണ്. എന്റെ തന്നെ ഒരു റിലേഷൻപ്പെട്ട ഒരു പെൺകുട്ടി പറയുക, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സുഖം, അതിനെ പോലെ എന്തോ ഒരു നല്ല സുഖം വേറെയില്ല എന്ന് വെച്ചാൽ അത് അതിന്റെ അർത്ഥം എന്തോന്നറിയാം? ഡോക്ടേഴ്സ് പറയുന്ന ഒരു വാക്കുണ്ട് അതിനെ, ഉൾവലിയ എന്ന് പറയാം. അതൊരു മാനസിക രോഗം, ഉൾവലിയ. മനസ്സിലായില്ലേ? ആ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഒരു റൂമിനകത്ത് കയറി ഇരുന്ന് മൊബൈലും തോണ്ടി തോണ്ടി തോണ്ടി, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ലാപ്ടോപ്പും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ലോകം മൊത്തം ആ ഇന്ന് അതിനകത്ത് കാണാമല്ലോ ലോകം മൊത്തം. അത് ഒരു മാനസിക രോഗമാണത്. നമ്മൾ മനുഷ്യൻ വായു വെളിച്ചം കൊള്ളാന് വെളിയിലിറങ്ങി പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, അതായത് ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്ത് വേണം ജീവിക്കാൻ. അതാണ് ജീവിതം. അല്ലാതെ ജീവിക്കുന്നവര് ഈ മറ്റ് മൃഗങ്ങള് മാളം ഉണ്ടാക്കി അതിനകത്ത് അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അതിനകത്ത് പോയി ജീവിക്കുന്നത് ഏതാ? അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അത് മാളത്തിൽ വിശക്കുമ്പോ അത് എന്ത് ചെയ്യുന്ന, ആ മാളത്തിൽ നിന്ന് വെളിയിറങ്ങും, വെളിയിറങ്ങി അതിന്റെ ഇരയെ തേടും. എന്തുവാ പാമ്പായാലും എന്തോ അതിന് പറയുന്ന തേൻ കഴിക്കുന്നതായാലും പൂച്ചയായാലും ഇതിനെല്ലാം ഓരോ മാളങ്ങൾ, എലിയായാലും എല്ലാ ജീവികൾക്കും അതിൻ്റെതായ വാസസ്ഥലമുണ്ട്. അവിടെ അത് ജീവിച്ചിട്ട് അതിന് വിശക്കുമ്പോൾ അത് ആ ഏരിയ വിട്ട് മറ്റൊരു ഏരിയയിലോട്ട് പോകും. അതേ സെയിം തന്നെയാണ് മനുഷ്യനും. പക്ഷെ മനുഷ്യൻ ഇന്നത്തെ പുതിയ തലമുറ വളരെ അപകടമാണ്, അപകട രീതിയിലാണ് ചെറുപ്പക്കാർ പോകുന്നത്. എന്ന് വെച്ചാൽ ഉൾവലിയ എന്ന് വെച്ചാൽ അതൊരു മാനസിക രോഗമാണ് അത് കേട്ടോ.
1: ചിലപ്പോ ഇതിനൊക്കെ കാരണം ചിലപ്പോ ഈ കൊറോണ സമയത്ത് ആയിരിക്കാം.
2: കൊറോണയല്ല അതിന് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് വീട്ടിനകത്ത് ഇരിക്കുമ്പോ ടി വി കാണാം, പിന്നെ അത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പഠിച്ച ഡിഗ്രി വരെയൊക്കെ പഠിച്ച കുട്ടികളാണ് ഇങ്ങനെ ഉൾവലിയുന്നത്. 4-ാം ക്ലാസ്സൊക്കെ പഠിച്ച് 8-ാം ക്ലാസ്സിലൊക്കെ വിദ്യാഭ്യാസം നിർത്തിയ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. 10-ാം ക്ലാസ് പഠിച്ചിട്ട് അവരിങ്ങനെ എല്ലാ കവലകളിലും ഒക്കെ കയറി ഇറങ്ങി നടക്കും. ഏതാ
1: മനസ്സിലായി? പക്ഷേ ചേട്ടാ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് വേറെ എങ്ങോട്ടോ പോയിരിക്കുന്നു.
2: യഥാർത്ഥം നമ്മൾ പറയണ്ട, ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി പറയുക. ഇത് കേൾക്കുന്നവരുണ്ടെങ്കിലും നല്ല കാര്യം, ഒരിക്കലും ഉൾവലിയരുത്. വിവാഹം കഴിച്ചിട്ട് ഈ പറയുന്നത് പോലാണ്, വിവാഹം കഴിച്ചിട്ട് ഈ പറയുന്ന വിവാഹക്കാരി വന്നല്ലോ പറയുന്നത്, വിവാഹം കഴിച്ചിട്ട് സ്ത്രീയുടെ ചെലവിൽ ജീവിക്കുന്ന പുരുഷന്മാരുണ്ട്. സ്ത്രീയെ ജോലിക്ക് വിട്ടിട്ട് ഈ പുരുഷൻ വീട്ടിൽ തന്നെ ആയിരിക്കും.
1: അതിന് പ്രശ്നമുണ്ടോ അങ്ങനെ അങ്ങനെ വിടുന്നതിന്?
2: തെറ്റാ.
1: പുരുഷൻ മാത്രം ജോലി ചെയ്യാവുള്ളൂ അങ്ങനെയുണ്ടോ?
2: രണ്ടുപേരും ജോലി ചെയ്യണം. പുരുഷൻ സ്ത്രീയെ നമ്മൾ കുറ്റപ്പെടുത്തിയല്ല, സ്ത്രീ ജോലി ചെയ്യുന്നതാണ്. ജോലി ചെയ്യണം, അറിയണം, വാഹനം ഓടിക്കണം, പ്ലെയിൻ ഓടിക്കണം, ട്രെയിൻ ഓടിക്കണം, എല്ലാം ഓടിക്കണം, സൈക്കിളും ചവിടണം, എല്ലാം ചവിടണം, വെയില് കൊള്ളണം. ഇന്നത്തെ പുതിയ തലമുറ വെയില് കൊള്ളുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചതും പറഞ്ഞാ, ഇതിന്റെ അകത്ത് ഭൂരിപക്ഷവും കുടുംബത്തിൽ ഉണ്ടാകുന്ന ഡിപ്രഷനും അതിന്റെയൊക്കെ എന്ന് പറഞ്ഞ ഒരു മണിക്കൂറൊന്ന് വെയില് കൊണ്ടാ മതി. വെയില്
1: അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ തലമുറ വെയിൽ കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും വെയിൽ കൊള്ളുന്നില്ല. കാരണം അവിടെ നമ്മുടെ ഈ ബോയ്സ് സ്കൂളിന്റെ ഫ്രണ്ടില് രണ്ട് പെൺകുട്ടികൾ ഇതുകൊണ്ട് ബർഗർ കച്ചവടം നടത്തുന്നു. അതേപോലെ എത്രയോ എത്രയോ കുട്ടികൾ ഇതേപോലെ ശാസ്താംകോട്ടയിൽ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, ബ്യൂട്ടിക്ക് അങ്ങനെ കുറെ കുറെ ബിസിനസ്സൊക്കെ നടത്തുന്നു.
2: അത് വളരെ ചുരുക്കം പേരാ. നമ്മൾ ഞാനൊരു കാര്യം പറയാം, വളരെ ഈ നമ്മുടെ ചന്തകളിൽ, അതായത് മാർക്കറ്റുകളിലും അല്ലെ കടകളിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടോ? അത് ഒത്തിരിയും പേര് കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഒരാള് 3 ആള് ചെയ്യേണ്ട ജോലിയൊക്കെ ഒരു സ്ത്രീ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ മാനസികമായ കരുത്താണ്, കരുത്ത് എന്തോ മാനസിക ധൈര്യമാണ്. അവര് അങ്ങനെയുള്ളവര് നമുക്ക് സമൂഹത്തിലുള്ളത് വളരെ അഭിമാനമാണ്. പക്ഷെ ഇന്ന് അങ്ങനല്ല. അവർ അല്പനേരം ഇന്ന് ഞാൻ അതിനൊരു ഉദാഹരണം വേറെ പറയാം. ഒരു കുട്ടി ഇത് കണക്ക് ഓടാനും ചാടാനും ഒക്കെ ഫിസിക്കലായിട്ട് ബോഡി ഫിറ്റ്നസിന് വേണ്ടി ഒരു പെൺകുട്ടി പോകുന്നുണ്ട്. അന്നേരം ഞാനും പെൺകുട്ടിയോട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ, മോളെ രാവിലെ ബോഡി ഫിറ്റ്നസും ഓടാനും ചാടാനും ഒക്കെ പോകുന്നവള ശരീരത്തിൽ വെയിൽ കൊള്ളണം. നട്ടല്ലയിൽ വെയിൽ കൊള്ളുമ്പോഴേ ബോഡി ഫിസിക്കലി മോള് പെർഫെക്റ്റ് ആകത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്, ഒരു 20, 22, 23 വയസ്സുണ്ട്. ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അല്പനേരം സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ലാതെ അന്നേരം ഉറ പിടിച്ചു പോവുകയോ ഒന്നുമല്ല, വെയിൽ കൊള്ളണം. അന്നേരം പറഞ്ഞു എനിക്ക് തലവേദന ഇടും. ഞാൻ പറഞ്ഞു അങ്ങനെ ആ തലവേദന

0: വരണമെന്നാ.
1: നമ്മൾ വെയിലും മഴയും
0: നേരെ
1: കൊള്ളണം. മഴ കൊണ്ട് നമുക്ക് പനി വരുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡികളൊക്കെ ഉണ്ടാവും.
0: രോഗപ്രതിരോധ ശേഷി കൂടും.
1: ആ
0: അതിന് ഉദാഹരണം ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്തിനാന്നറിയോ? മൃഗങ്ങൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള നാടൻ പട്ടികളെ കണ്ടാലറിയാം, അത് റോഡിൽ വന്ന് കിടക്കുന്ന എന്തിനാ?
1: എന്തിനാ?
0: അത് റോഡില് വെയിൽ കൊള്ളാനാ കിടക്കുന്നത്. അത് അതിന്റെ ബോഡിയിൽ ശരീരത്തിലുണ്ടാകുന്ന ആവശ്യമില്ലാത്ത കൊഴുപ്പ്, ആഹാരം കിട്ടാതെ വരുമ്പോൾ ഈ കൊഴുപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് അവന് ശരീരത്തിൽ വർക്ക് ചെയ്യും, പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് വെയിൽ കൊള്ളുന്നത്. അന്നേരം ഇന്ന് നമ്മുടെ ശരീരത്തിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും അസുഖങ്ങളും അതും ഇതെല്ലാം വരുന്നതിന്റെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞ മെയിൻ ഇത് ഒരു മണിക്കൂർ പോലും വെയിൽ കൊള്ളുന്നില്ല. അന്നേരം ശരീരം തണലത്താണ്, തണലത്തിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അലർജി അത് ഇത് സ്കിൻ പ്രോബ്ലം അങ്ങനെ തലവേദന ഒക്കെ വരുമ്പോൾ ഉടനെ പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. ഇങ്ങനെ പല പല രീതിയിൽ മനുഷ്യൻ വ്യതിയാനം വന്നാ ജീവിക്കുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നത്. അന്നേരം അത് ആ ഡോക്ടറിനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു ഒരു 15 അര മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം, വിയർക്കണം.
1: എന്തായാലും രാജീവേട്ട ചേട്ടന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
0: അതെ,
1: നമുക്ക് കുറെ കോൾസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഇനി പരാതിയൊക്കെ പറയും, നമ്മൾ വിളിച്ചിട്ട് എടുത്തില്ലെന്ന്. അതാണ്.
0: ഓക്കെ,
1: ശരി ശരി,
0: ഓക്കെ
1: ശരി. ഹലോ
2: ഹലോ
1: ആ ഹലോ പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ,
1: ആ അമ്മേ, ആ റേഡിയോ എടുത്തൊന്ന് മാറിയിരിക്കുവോ? പക്ഷെ എക്കോ കേക്കുന്നു, ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങനെ തിരിച്ച് കേക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോഴും അത് തന്നെ. ആണോ? ആ പറഞ്ഞോളൂ, അമ്മയുടെ അഭിപ്രായം പറ എത്ര വയസ്സ് വേണം നമ്മളൊരു കല്യാണം കഴിക്കുമ്പോ ഒരാണും പെണ്ണും തമ്മിൽ? അതല്ല അതല്ല, പ്രായത്തിന്റെ രാജീവേട്ടൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി പോയതാണ്. പ്രായത്തിന്റെ, അതായത് ഇപ്പം ഒരാണും പെണ്ണും എത്ര വയസ്സിന്റെ വ്യത്യാസം വേണം? ഒരു 10 ആണോ 15 ആണോ അല്ലെങ്കിൽ
2: കാലത്തെ പ്രായം പറഞ്ഞാ അതിശയിക്കും.
1: പറഞ്ഞോളൂ.
2: ജീവിതത്തിൽ പക്വത ഇല്ല. പണ്ടൊക്കെ ഉള്ളവരെന്ന് പറയുമ്പോ 13 വയസ്സിൽ, എന്റെ അമ്മയെ പറയുന്ന കേൾക്കാം, 14 വയസ്സിലാണ് കെട്ടിച്ചോട്ട്. അവര് ജീവിച്ച് 96 വയസ്സ് വരെ. അപ്പം ഇതെല്ലാം സഹനശക്തിയോട് ജീവിച്ച് ജീവിക്കാനുള്ള പ്രാപ്തി വേണം. നമ്മുടെ പ്രായമല്ല പ്രായം, ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പഠിച്ച പിള്ളേരായിരിക്കണം, അതേ പ്രായമാകാവുള്ളു. ഈ പറയുന്ന എനിക്ക് എന്റെ 10 ആയിട്ട് 10 വയസ്സിന്റെ
1: 30 ഡിഫറൻസ് ഉണ്ട്.
2: നമ്മള് സുഖസൗകര്യം അല്ലെങ്കിലും ജീവിച്ചു പോയി ജീവിക്കണം, ജീവിക്കാൻ വരുന്ന ജീവിക്കും. പിന്നെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങള് ഒരു തൊഴില് കണ്ടെത്തും. പഴയ പെണ്ണുങ്ങൾ വലുതായിട്ടൊന്നും ജോലിക്ക്
1: അങ്ങനെയൊന്നും
2: ഒരുവിധമുള്ള ആണുങ്ങൾ വിടത്തില്ല. അപ്പം വീട്ടിൽ ഒതുങ്ങിയിരുന്ന് അവര് കൊണ്ടുവരുന്ന വരുമാനത്തിൽ ജീവിക്കുമ്പോ അവരുടേതായ ഇഷ്ടത്തിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ജീവിത ആരവെന്ന് നമ്മള് തോന്നുന്നെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാ സുഖസൗകര്യവും ഉണ്ട്. അവരൊരു 10-25 വയസ്സ് വരെയൊക്കെ പഠിച്ചിട്ട് അവര്
1: സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്
2: പുറത്തു പോകുന്നവരുണ്ട്, ചിലർക്ക് കല്യാണം വേണം. അപ്പൊ അവർക്ക് ഒരിടത്ത് ചെന്നാ പൈറ്റി നിൽക്കുന്നതാണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു തന്റേടമാണ്. പിന്നെ കൊണ്ടുപോകുന്നവൻ എങ്ങനെയുള്ള ഒരാളായിരിക്കണം. ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ അവരെ ചേർത്ത് പിടിച്ചു അവരുടെ സ്നേഹമാണ് ഏറ്റവും മുൻപന്തി വേണ്ടത്. അങ്ങനെയുള്ള ഒരു പെണ്ണ് പ്രായമല്ല നോക്കുന്നത്, ഒരാള് നമ്മളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നതാ അത് നമ്മൾ നോക്കുന്നത്. അവിടെ പ്രായത്തിനല്ല ഞാൻ നോക്കിയിട്ട് വരെ, അവര് നമ്മളുമായിട്ട് എങ്ങനെ താരതമ്യപ്പെട്ട് നമ്മുടെ കുടുംബം ജീവിതം മുന്നോട്ട് ഉയർത്തി കൊണ്ടുപോകണമെന്ന് പുരുഷനും സ്ത്രീയും വിചാരിക്കണം. പുരുഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് സ്ത്രീ അതാക്കിയഴിച്ച് ജീവിക്കാനും മറ്റുള്ളവരെയും കൂടി, അവര് നമുക്ക് ചെലവിൽ വരുന്നതല്ല, നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചൊക്കെ ഒരു ജീവിതം വേണം. ഒരു പെണ്ണിനെ കൊണ്ടുവന്നു വെച്ചാൽ അതിനെ പുറന്തള്ളി ആരുമില്ലാത്ത രീതിയിൽ ഒരു പുറമ്പോക്കിലിടരുത്. അങ്ങനെ വരുമ്പോഴാണ് പെൺപിള്ളേർക്ക് മാനസികമായിട്ട് തളർച്ചയുണ്ടായി അവര് ജീവിതം കളഞ്ഞു ഓടുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അവര് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കത്തില്ല. അനുഭവിക്കുന്നെങ്കിൽ അത് ചില പിള്ളേരൊക്കെ അനുഭവിക്കത്തുള്ളൂ. ഇതിനു മുമ്പേ

0: മോനെ, കോടീശ്വരം പരിപാടി ഒരു 2 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ടതാണ്.
1: ആ
0: അയാൾക്ക് ഒരു മോനുണ്ട്, മോൻ കല്യാണ പ്രായമായി, പട്ടാളക്കാരനായിരുന്നു. അത് മിക്കവാറും പേരൊക്കെ കണ്ടു കാണും. പിന്നെ 23 വയസ്സുള്ള ഒരു പെണ്ണ് അയാളെ പ്രേമിച്ചു. അയാൾ മോന്റെ പ്രായമേ ഉള്ളു.
1: അച്ഛനെ പ്രേമിച്ചു.
0: വലിയ പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ടായ കോടീശ്വരം പരിപാടി കണ്ടതാ, അത് കണ്ടിട്ടുള്ളവർക്കും കേട്ടിട്ടുള്ളവർക്കും അറിയാം. ആ വീട്ടുകാര് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി, 55 57 വയസ്സും കണ്ടുള്ള ഒരാളുകൂടി പെണ്ണ് പ്രേമിച്ചു പോവെന്ന് പറഞ്ഞ അവര് അച്ഛനെ മോളെ പോയ. പക്ഷെ പെണ്ണ് പറഞ്ഞുണ്ട്, എനിക്ക് ഈ ഒരു ബന്ധമല്ലാതെ ഭൂമിയിലെ ഒരു ജീവിതം. ഈ പെണ്ണിനെ കടവി പല എത്രയോ നാളുകളും പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് അവളെ ഇറങ്ങിപ്പോയി അവന്റെ കൂടെ തന്നെ ജീവിക്കും. ഈ 2 വർഷത്തിന് മുമ്പ് ഈ കൊച്ചു പറഞ്ഞത് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു, എനിക്കവിടെ പ്രായമല്ല. അങ്ങനെ ജീവിക്കുന്ന
1: പെമ്പിള്ളാരില്ല.
0: ആ മോനെ, ജീവിതം എന്ന് പറയുന്നത് നമുക്ക് തന്റെ ഇടവും കഴിവും താരതമ്യം ചെയ്ത് കൊണ്ടുപോകാൻ പെണ്ണ് വന്നെ വിചാരിച്ചാലും ഒക്കത്തില്ല. നമ്മളെ കൂടെ കൂടുന്നവൻ നല്ലവനായിരിക്കണം, അല്ലെങ്കിൽ ജീവിതം പോകത്തില്ല. അവിടെ വൈഫല്ല. എന്റെ പിള്ളേര് എന്റെ മൂത്ത കൊച്ചിനും അതേപോലെ കെട്ടിച്ചത്, 10 വയസ്സ് വ്യത്യാസം ഉണ്ട്. പക്ഷെ അതിനകത്തൊക്കെ നമുക്ക് ഇച്ചിരി വിഷമങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലുമേ ജീവിതം അങ്ങ് പോകുന്നു. നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളെന്ന് വെച്ചാ ജീവിക്കുക. പിന്നെ ഓരോരുത്തർക്കും ഭാഗ്യം പോലെ ഇരിക്കുമ്പോനെ,
1: ഒരു ജീവിതമല്ലേ ഉള്ളൂ, നമ്മൾ
0: ഒരു ജീവിതമേ ഉള്ളു. അത് നമ്മൾ നന്നായി ജീവിച്ചു തീർക്കാൻ നോക്കണം. പിന്നെ സഹിയിടുമ്പം നമ്മൾ കളയാതെ എന്ത് ചെയ്യാൻ പറ്റും?
1: അല്ല, എന്നും പറഞ്ഞ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എല്ലാം സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല.
0: എല്ലാ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കണ്ട, ചെയ്യണ്ട മോനെ. എല്ലാ അഡ്ജസ്റ്റും നമ്മൾ ചെയ്യണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. പോരാതെ വരുമല്ലോ ചിലതൊക്കെ, അന്നേരം അവിടെ വെച്ച് ഒഴിയുക. അതേപോലെ തന്നെ പെണ്ണുങ്ങൾ അധ്വാനിക്കുന്ന കാര്യം പറയുന്നില്ലേ മോനെ? ഇന്നത്തെ കാലത്ത് പെണ്ണ് ആണിനേക്കായി കൂടുതൽ ജോലി ചെയ്യുന്നു. ഞാൻ ഈ ഓണത്തിന് ഇച്ചിരി മീൻ മേടിക്കാനാ നീണ്ടാര ചെല്ലുമ്പോഴാണ് അവിടെ കൊച്ചു പെമ്പിള്ളാര് കെട്ടി കൊണ്ടുവന്ന് ഒരു കൊച്ചോ രണ്ടു കൊച്ചോ ഒക്കെ പ്രായമുള്ള അങ്ങനെയുള്ള പെമ്പിള്ളാരെ മീൻതോട് ബോട്ടിനകത്തുനിന്ന് മീൻ കൊട്ട വലിച്ചിറക്കി 2 3 എണ്ണം ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ട് അത് വലിച്ചു കൊണ്ടുപോകുന്നു, ചുമന്നു കൊണ്ടുപോകുന്നു. അവര് സ്ത്രീ, അവരും 6 അടി മണ്ണിന്റെ അവകാശിയ. ജോലി എന്ന് പറഞ്ഞാൽ തെങ്ങേ കയറുന്നു. പെണ്ണുങ്ങൾ ഇന്ന് ചെയ്യാത്ത പണി എന്തുവാ? അതൊക്കെ ഓരോ കഴിവാ മോനെ. ഇല്ല, കലയും കവിതയും എല്ലാവർക്കും കിട്ടത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാ. ജോലി ചെയ്യുന്ന ജോലി ചെയ്ത് ജീവിക്കാനും നമ്മ കുടുംബം പോറ്റാനും ഒക്കെ നമ്മളെ കുറച്ചൊക്കെ കഴിവ് വേണം. അവിടെ പ്രായം നോക്കി ഇരുന്നുണ്ടെന്നും കാര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേര് പറയുന്നത് എന്തുവാ, ഞങ്ങൾ ഈ പിള്ളേരെ കൊണ്ടുവന്ന് 1 2 പിള്ളേരും ഒക്കെ ആകുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ ഇച്ചിരി മരുന്നും മണ്ണും ആരോഗ്യമൊക്കെ വെക്കി, പ്രസവിച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോ അപ്പൊ അവര് നോക്കുമ്പം ആണ് ഇച്ചിരി മോശമായിട്ട് തോന്നുവാണ് ആ ഒരു സമയത്തിൽ. ഓ, അയാള് കളവനാന്ന് പറഞ്ഞു. പലയിടത്തും അങ്ങനെയും നടന്നിട്ടുണ്ട്. എന്റെ ഗ്ലാമറിന് ഇപ്പൊ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പണ്ടത്തെ ഗ്ലാമർ അങ്ങനെ നോട്ടമൊന്നുമില്ല. അമ്മയൊക്കെ ഒരു ചെറുക്കനെ കാണിച്ചു
1: ഇപ്പോഴും
0: നമ്മളോട് ഇഷ്ടമാണോന്ന് പോലും ചോദിക്കത്തില്ല. നമ്മളെ കെട്ടിച്ചു വിടുന്നു, നമ്മളവിടെ പോയി കഷ്ടതകൾ അനുഭവിക്കുന്നു, തിരിച്ചു വരുമ്പം വീട്ടിൽ പിള്ളേരുണ്ട്, ഇളയത് വളർന്നു വരുന്നു, നമ്മൾ പോയി നിൽക്കാൻ ഒക്കും. നമ്മള് എല്ലാവരൊക്കെ ചിന്തിച്ച് ആ വരുന്ന വരട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഗ്ലാമറിന് വേണ്ടി മാത്രം ജീവിക്കുന്ന പെമ്പിള്ളേരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്ന് ലോകം പോകുന്ന പുതിയ തലമുറ എന്ന് പറയുന്ന വലിയ വലിയ സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്നതുണ്ട്.
1: അപ്പൊ വിജയമേമ്മയുടെ അഭിപ്രായം എന്താണ്?
0: നല്ലതായിട്ട് പോകുന്നതുകൊണ്ട്
1: വിജയമേമ്മയുടെ അഭിപ്രായം എന്താണ്? വയസ്സ് അത്യാവശ്യം വേണം.
0: എന്റെ അഭിപ്രായം എന്ന് പറയുന്ന ഈ ഒരു 25 വയസ്സ് പുരുഷൻ ഒരു 28 29 വയസ്സിനകത്ത് വെച്ചും കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു ജീവിത പക്വതയാവുന്നു.
1: അല്ല, ഈ പക്വത എന്ന് പറയുന്നത് ചിലപ്പോ വയസ്സിനകത്തിരിക്കുവായിരിക്കത്തില്ല ചിലപ്പോ.
0: മോനെ, വയസ്സിന്റെ ഒന്നും അല്ല അത്, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? 14 വയസ്സിൽ കൊണ്ടുവന്ന് എന്റെ അമ്മ ജീവിച്ചില്ല. 12 മക്കളെയും പ്രസവിച്ചു, 8 മക്കളെയും നിലവിൽ വളർത്തി, ബാക്കിയൊക്കെ 3 4 എണ്ണം മരിച്ചു. ജീവിതം എന്ന് പറയുന്നത് ജീവിക്കും, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല.
1: എന്തായാലും വിളിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം വിജയമേമ്മേ.
0: ആ ഇങ്ങനൊക്കെ ആമാനെ അഭിപ്രായം. ഇനിയെങ്കിലും പ്രായമല്ല, നമ്മളെ ഒരിടത്ത് ചെന്ന് കയറിയ
1: ആ
0: വീട് നമുക്കുള്ള വീടാണെന്നും പറഞ്ഞ് ഒക്കെ നമ്മൾ ജീവിക്കണം. ജീവിച്ചുകൊണ്ട് നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ അത് മുന്നോട്ട് പാനുള്ളവരിടം നോക്കണം. പെട്ടെന്ന് നമ്മളൊരു വെളിച്ചിന് കൊടുക്കരുത്. നമ്മളവരെ ഒരു വിധമൊക്കെ പറഞ്ഞു ഒഴുക്കിയൊക്കെ പിന്നെ തീരെ ഒക്കാതെ വന്നാൽ കളയാനേ പറ്റത്തുള്ളു. ഓരോരുത്തരുടെയും ദുഃഖങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, നമുക്കും വിഷമമുണ്ട്. ചിലതൊക്കെ പെമ്പിള്ളേരെ കൊണ്ടുപോയിട്ടും വരയ്ക്കുമുണ്ട്. പിന്നെ അവരൊക്കെ കളയാതെ എന്തോ ചെയ്യും. പിന്നെ അവര് അടക്കം ഒരു പെണ്ണിന് വേണ്ടി, പെണ്ണിനെ പെട്ടെന്ന് ഒരു ചെറുക്കനെ വീണ്ടും എവിടെങ്കിലും. ചില പെമ്പിള്ളേർക്ക് പേടിയാ പിന്നെ ചെട്ടിക്കുന്നത്.
1: എന്തായാലും
0: ഇവര് പിന്നെ ഒരു പെണ്ണിന് വേണ്ടി യാതിച്ച് നടക്കുന്ന അന്നേരം ചിന്തിക്കുകയോ ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയല്ലോ. അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് മോനെ. മനുഷ്യൻ പലതരത്തില് വലിയ.
1: എന്തായാലും വിജയമമ്മയ്ക്ക് നല്ലൊരു ദിവസം നേരെയാണ് കേട്ടോ.
0: ആ സന്തോഷം മോനെ. ഇനി അതുകൊണ്ട് മോനൊക്കെ കല്യാണം കഴിക്കുമ്പം കൊണ്ടുവരുന്ന കൊച്ചുങ്ങളെ ചേർത്ത് പിടിച്ച് ശരത്ത് കെട്ടാണ്ടിരിക്കുകയാണ്. പെണ്ണിനെയും കാണിച്ചില്ല, കല്യാണം കാണിച്ചില്ല. അപ്പൊ അതുപോലൊക്കെ ചേർത്ത് പിടിച്ച് സന്തോഷമായിട്ട് എല്ലാ മക്കളും ജീവിച്ചു
1: വരട്ടെ.
0: എല്ലാ തളകിനുണ്ടെങ്കിലും ഒക്കെ മക്കളുടെ കാര്യത്തിലല്ലേ പേടിയായി പഠിച്ച കാലത്ത് പിള്ളേരെ അയച്ചു കഴിഞ്ഞ.
1: ഓക്കെ ശരി വിജയമേ. അപ്പോൾ വിജയമേമ്മയുടെ അഭിപ്രായം നമ്മൾ കേട്ടു. ഇനി നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരികെ വരാം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: ലേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വബക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി,
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
8: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: ആ ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ആർദ്ര.
0: ആർദ്ര, ആർദ്ര എവിടുന്നാ വിളിക്കുന്നത്? ആർദ്ര, ഇന്നത്തെ ഗ്രീറ്റിംഗ്സിൽ നമ്മുടെ വിഷയം എന്താണെന്ന് അറിയോ? അതായത് നമ്മുടെ അതായത് കല്യാണം കഴിക്കേണ്ട പ്രായം, അതായത് ഒരു ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള ഡിഫറൻറ്റ്. അതായത് ഇപ്പോൾ ഒരാണിന് ഇത്ര വയസ്സ്, ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ്, ഈ ഒരു ഏജാണെങ്കിൽ സ്ത്രീക്ക് അവർ തമ്മിലുള്ള ആ ഒരു പ്രായത്തിൻ്റെ ഡിഫറൻസ് എത്ര വേണമെന്നാണ് ആർദ്രയുടെ ഒരു?
1: എനിക്കൊരു 4-5
0: ഡിഫറൻസ് മതി. അങ്ങനെയാണ് ആഗ്രഹം? ഓക്കെ, എന്താണ് ഇങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? എന്താണ് ഇത്ര ഒരു ഡിഫറൻസ് വേണമെന്ന്?
1: ഇപ്പൊ നമ്മുടെ ഒരു സെയിം ഏജ് ആകുമ്പോ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മളിപ്പം ഇന്ന ഒരു കാര്യം ചെയ്യണം, അതിപ്പം ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അന്നേരം നമ്മുടെ ഒരു സെയിം ഏജ് ആകുമ്പോ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അതിപ്പം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും, അപ്പൊ അവര് നമ്മുടെ ആ ഒരു
0: എന്താ അവരും ചിന്തിക്കുന്നത്.
1: പക്ഷെ നമ്മളെക്കാട്ടി ഒരു 2-3 വയസ്സിന് ഡിഫറെന്റ് ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ നമ്മളെക്കാട്ടി കുറച്ചുകൂടെ മെച്ചൂരിറ്റി ആണ്.
0: അപ്പൊ
1: അവര് നമ്മളോട് പറയും എന്താ, അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണ്ട.
0: ഒരു പക്ഷേ അവര് ആ ഒരു ഇത് കഴിഞ്ഞിട്ടായിരിക്കും അവര് സ്റ്റേജ് ആയിട്ടായിരിക്കും അവര് വന്നിരിക്കുന്നത്. അനുഭവം കാണും.
1: അപ്പൊ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തി ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്റെ ഒരു അഭിപ്രായമാണ്, ഇനി എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന്
0: അറിയില്ല. ചോദിച്ചത്
1: എന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്.
0: അതാണ്. അപ്പോൾ സെയിം ഏജ് ആവുമ്പം ഈ ഒരു പ്രശ്നം വരുമെന്നാണോ ആർദ്ര പറയുന്നത്? അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കും അല്ലേ?
1: എല്ലാവരും അങ്ങനെ ആണെന്നല്ല, എന്നാലും ഒരു 50% ആൾക്കാർ അങ്ങനെ ആണെന്നാണ് എന്റെ ഒരു.
0: അപ്പം ആർദ്ര അന്തരം നോക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെയാണ്?
1: എനിക്ക് അങ്ങനെ ഒരു ആളോടാണ് വേണ്ടത്.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞായറാഴ്ചയായിട്ട്?
1: സുഖായിട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് അങ്ങനെ ഞായറാഴ്ച വേണ്ട വിശേഷങ്ങളൊന്നും ഇല്ല.
0: ആർദ്ര എന്തോ പഠിക്കുകയാണോ ചെയ്യുന്നേ?
1: അല്ല, ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുക.
0: വർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒത്തിരി പ്രായമുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് ഇതിന്റെ അഭിപ്രായം പറയാം, പക്ഷെ ഈ ഒരു ജെൻസി ഇതിനകത്തുള്ള ഒരാള് നമുക്ക് വേണമായിരുന്നു, അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് വേണമായിരുന്നു.
1: മനസ്സിലായില്ല.
0: അതായത് പ്രായമുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കുറെ കിട്ടി കോൾസിലൂടെ, അപ്പോൾ ഒരു ജെൻസിയുടെ അഭിപ്രായം കൂടെ നമുക്ക് വേണമായിരുന്നു. അന്നേരമാണ് ആർദ്രയുടെ കോള് വന്നത്. ആ അങ്ങനെ ഇപ്പൊ മനസ്സിലായോ? അതായത് നമുക്ക് കുറെ കോൾസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം പ്രായമുള്ളവരുടെ കോൾസ് ഉണ്ടായിരുന്നു, അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടി. അത് ഇത്രയും വയസ്സിന് ഡിഫറൻസ് വന്നത്, അപ്പോൾ നമുക്കൊരു ജെൻസിയുടെ ഒരു അഭിപ്രായം വേണമായിരുന്നു. ആ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
1: എന്തോ
0: വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: ശരി,
1: എന്റെ കോൾ എടുത്തതിൽ എനിക്ക് ഒരുപാട്.
0: ഓക്കെ ആർദ്ര, ശരി.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പോൾ അങ്ങനെ ഒരു ജെൻസിയുടെ അഭിപ്രായം നമ്മൾ കേട്ടിരിക്കുകയാണ്. എന്താണ് 4-3 വയസ്സിന്റെ ഒക്കെ ഡിഫറൻസ് മതി. അതാകുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് ആർദ്ര പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയൂ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതാണ്, എനിക്കും അത്യാവശ്യം ഒരു ഏജ് ഡിഫറൻസ് വേണം എന്നാണ്. കാരണം ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു മെച്ചൂർഡാണെങ്കിൽ ഇച്ചിരി ഒരു കുട്ടിത്തുള്ള ഒരാളാണെങ്കിൽ ഓക്കെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ ആ ഒരു കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് കഴിഞ്ഞെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് പറയാത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള പ്രായമല്ല ശരിക്കും. അത് നമുക്ക് ലൈസൻസ് എടുക്കാനും നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനുള്ള ഒരു വയസ്സാണെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ആ ഒരു വയസ്സ് നോക്കിയിട്ട് എനിക്ക് പ്രായപൂർത്തിയായി സോ എനിക്ക് കല്യാണം കഴിക്കേണ്ട ഇതാണ് എന്നും പറഞ്ഞ് കല്യാണം കഴിക്കാനായിട്ട് പോരുത്. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെയും കൂടെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളും കൂടെ വരാൻ നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ സീതാ കല്യാണം എന്ന പാട്ട് കേട്ട് അതുപോലെ നമുക്ക് റീല് ചെയ്യാം കല്യാണത്തിന് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടുപോകും. സോ നമുക്ക് വീണ്ടും നമുക്ക് കുറച്ച് പാട്ടായി കേട്ട് വീണ്ടും തിരിച്ചു വരാം.

0: എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലും
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതെൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക്. ഗ്രീറ്റിംഗ്സിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം ഇതായിരുന്നു, നമ്മുടെ കല്യാണത്തിനുള്ള പ്രായം, അല്ലെങ്കിൽ ഒരാണും പെണ്ണും തമ്മിലുള്ള ഡിഫറൻസ് പ്രായത്തിൻ്റെ. അപ്പോൾ പലരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു, പലരുടെയും പല അഭിപ്രായങ്ങളായിരുന്നു, പലർക്കും പല ഏജിലുള്ള ആൾക്കാരാണ് വേണ്ടുന്നത്. പക്ഷേ ഇതിനൊക്കെ ഉപരി സ്നേഹമാണ് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുടെ പ്രായം നോക്കത്തില്ല, ചിലപ്പോൾ സെയിം ഏജ് ആയിരിക്കും, ചിലപ്പോൾ ആണിനേക്കായി വയസ്സ് കൂടുതലായിരിക്കും പെണ്ണിന്. അങ്ങനെയും സ്നേഹമുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, അങ്ങനെ കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ചിലർക്കൊന്നും അതൊന്നും ദഹിക്കത്തില്ലായിരിക്കും, പലർക്കും അതൊന്നും അങ്ങനെ, ചില അച്ഛനമ്മമാരൊന്നും അതിനെ സപ്പോർട്ട് ചെയ്തില്ലായിരിക്കും. എന്നിരുന്നാൽ കൂടി ജീവിക്കേണ്ടത് അവരാണ്. അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് അവരാണ്. അവർ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കർ ആർട്ട് സ്കാൻസ് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ ന്യൂ ദേശിങ്കർ ആർട്ട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓരോ ആഴ്ചകളിലും നമുക്ക് ഓരോരോ ഗസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗസ്റ്റിനെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ ഈ ഒരു റേഡിയോ ലൈഫിൽ, അതായത് ഈ ആരോഗ്യ പരിപാടിയിൽ എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും അറിയില്ല, അത്രത്തോളം ആകാംക്ഷാഭരിതയായിട്ടാണ്, സന്തോഷത്തിൻ്റെ ഒരു കൊടുമുടിയിൽ നിൽക്കുന്നു എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു സന്തോഷത്തിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള 25 കൊല്ലങ്ങളിലേറെയായിട്ട് ക്യാൻസർ ഹീലറായിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ ഡോക്ടർ. ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു മഹാമനുഷ്യൻ്റെ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു കൂട്ടുകാരെ. അങ്ങനെ വീഡിയോയിലൂടെ കണ്ടു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡോക്ടർ. എല്ലാ കാര്യങ്ങളും ഫുൾ ടൈം തിരക്കാണ്, എന്നിരുന്നാലും അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ, എഴുത്തിനെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ. നമുക്ക് ചുറ്റും കാണുന്ന വ്യാജ വൈദ്യന്മാരുടെ യൂട്യൂബ് അല്ലെങ്കിൽ ലീലാവിലാസങ്ങളെ പറ്റിയിട്ട് തുറന്നടിച്ച് പറയുന്ന ഒരു ഡോക്ടർ. അങ്ങനെ ഈ ഡോക്ടറിനെ ഞാനിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. സംഭവം കുറച്ച് ദൂരെയാണ്, കോട്ടയം കാരിറ്റാസ്, നമുക്ക് എറണാകുളക്കാർക്ക് കുറച്ചധികം ദൂരമുള്ള ഒരു ആശുപത്രിയാണ്. അവിടെ ഒരു ഡോക്ടർ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നു. 25,000-ത്തിലധികം സർജറി ചെയ്ത ഇത്രത്തോളം മിടുക്കനായിട്ടുള്ളൊരു ഡോക്ടർ, നമുക്ക് സമയമില്ല സമയമില്ല സമയമില്ല എന്നിങ്ങനെ വാവിട്ട് പറയുന്നു. നമുക്ക് അതിനില്ല, ഈ തിരക്കിനിടയിലും സമയം കണ്ടെത്തി 1000 ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടത്തി വെള്ളിയാഴ്ച വരെ ജോലിക്ക് ശേഷം ശനിയാഴ്ചകളിൽ സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു മഹാമനുഷ്യനെ ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ട് പ്രചോദനമായിട്ട് വിളിക്കുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം തിരക്കിലായിരുന്നു കേട്ടോ, തിരക്കിലായിരുന്നിട്ട് സാർ ഞാൻ പറഞ്ഞു, ഞാനൊരു റേഡിയോ ജോക്കിയാണ്, സാറിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, വളരെ സ്നേഹപൂർവ്വം എൻ്റെ ആ ഒരു റേഡിയോയിലോട്ടൊന്ന് വരുമോ. അപ്പോഴും ഞാൻ എൻ്റെ സ്റ്റേഷൻ ഡയറക്ടറോട് ചോദിക്കുകയാണ്, സാറിനെ കാണാനായിട്ട് ഞാൻ കോട്ടയം ഹോസ്പിറ്റലിലോട്ട് വരാം, അവിടെ വന്ന് സംസാരിക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയും ആ മനുഷ്യനെ ഞെട്ടിച്ച് വളഞ്ഞു. ഇല്ല സ്വാതി, ഞാൻ സ്റ്റുഡിയോയിലോട്ട് വരാം, സമയം കിട്ടുന്നതനുസരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അത്രത്തോളം പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ, ഡോക്ടർ ജോജോ വി ജോസഫ്, കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓൺകോളജിസ്റ്റ്, 25 വർഷത്തിലധികമായിട്ട് വിദേശത്തും സ്വദേശത്തുമായിട്ട് ഒരുപാട് പേരുടെ ക്യാൻസർ എന്ന് പറയുന്ന മഹാവിപത്തിനെ സിമ്പിളായിട്ട് ഒരു പുഷ്പം പോലെ നുള്ളി മാറ്റുന്ന, അത്രത്തോളം ദൈവിക കരങ്ങളുള്ള ആ മനുഷ്യനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹൃദയമെടുപ്പ് കുറച്ച് കൂടുന്നുണ്ട്, അത്യാവശ്യം പരിപാടിയൊക്കെ എടുക്കുമ്പം വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്ന ഞാൻ ഹൃദയമെടുപ്പ് അല്പം കൂടുതലായിട്ട് എടുക്കുന്നൊരു പരിപാടിയാണ്. അത് ബഹുമാനം കൊണ്ടും ആദരവോടുകൂടിയൊക്കെ ഞാൻ ഹൃദയപൂർവ്വം റേഡിയോ 91.2 സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് നന്ദിയോടെ അറിയിച്ചുകൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത് സാർ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മളെപ്പോഴും മനുഷ്യർ പറയാറുണ്ട് സമയമില്ല, എനിക്ക് സമയമില്ല, ഞാൻ പോലും അമ്മയോട് പറയാറുണ്ട് എനിക്ക് സമയമില്ല സമയമില്ല സമയമില്ല, പക്ഷേ സമയമുണ്ട് സാർ. അപ്പോൾ എപ്പോഴും സമയവും പ്രയോറിറ്റീസും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങിയാലോ സാർ.
1: ഓക്കെ, സമയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തണം.
0: അതെ,
1: കാരണം നമ്മൾ സമയമില്ല എന്ന് വിചാരിച്ചാൽ ഒന്നിനും സമയമില്ല, സമയമുണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാത്തിനും സമയമുണ്ട്. അതുകൊണ്ട് സമയമില്ല എന്ന് വിചാരിച്ച് ഒന്നും മാറ്റി വെക്കാൻ പാടില്ല. സമയം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും, പക്ഷെ നമ്മൾ സമയം കണ്ടെത്തി അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
0: തീർച്ചയായിട്ടും സാർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെല്ലാവരും യൂട്യൂബ്, നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള, ടിവിയുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട് വീട്ടിൽ. പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പറയും ടിവി നമ്മൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇത് മാറി എല്ലാവരും സോഷ്യൽ മീഡിയ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വളരെ ഈ സാറ് നമ്മുടെ തൊട്ടടുത്ത് പുത്തൻതെരുവിൽ ഒരു കടയിൽ ഇങ്ങനെ വന്ന്, ജസ്റ്റ് രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്ന് കയറിയപ്പോൾ ഒരാൾ പറഞ്ഞു, ഡോക്ടർ ഡോക്ടർ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ ആ റേഡിയോയിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ തിരിച്ചറിയുമ്പോൾ മറ്റൊരാൾ തിരിച്ച്, ഒരിക്കലും റേഡിയോ ജോക്കികളെ ആരും കാണുന്നില്ല, നമ്മളിങ്ങനെ കേൾക്കുക മാത്രമേ ഉള്ളൂ, പക്ഷേ വീഡിയോയിലൂടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ഇദ്ദേഹത്തെ നമ്മുടെ, ഞാനിപ്പോഴും പറയുകയാണ് സാർ, ഒരു ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലോട് കൂടിയാണ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. സാറ് പറഞ്ഞു ക്യാൻസർ ഹീലർ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ക്യാൻസർ അഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം, അതുവരെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രതീക്ഷ, ലൈഫ് എത്ര സിമ്പിളായിട്ട് കണ്ടാലും ആളുകൾക്ക് കുറേ പ്രതീക്ഷകളുണ്ടെന്നേ. അപ്പോൾ ഈ ക്യാൻസറാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അവർ തകർന്നു പോകുന്നൊരു സമയമുണ്ട്. എന്നാൽ അതൊരു ക്യാൻസർ സർജൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെയാണ് അതിനെ ഓവർകം ചെയ്യുമ്പോൾ ഇതിത്രേ ഉള്ളൂ എന്ന് പറയുന്ന ചികിത്സയ്ക്കപ്പുറത്തേക്ക് വാക്കുകൾ കൊണ്ട് പരിചരിക്കുന്നവനാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ രൂപമുള്ള ഡോക്ടർ.
1: ശരിയാണ്, നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കാരണം വെച്ചാൽ അവരുടെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശരിയാണ്, ഒരു പലരും ബുദ്ധിമുട്ടിലാണ് വരുന്നത്. കാരണം ക്യാൻസറിനെ കുറിച്ച് ഒത്തിരി മിഥ്യാധാരണകളുണ്ട്, ക്യൂറബിൾ അല്ല, ലൈഫിന്റെ എൻഡാണ് എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പൊ ആർക്കും ലൈഫിന്റെ എൻഡ് എന്ന് കേൾക്കുമ്പം അത് എത്ര വയസ്സുള്ള ആൾക്കും അത്ര അങ്ങോട്ട് ദഹിക്കില്ല.
0: അപ്പൊ
1: അങ്ങനെ ഒരു ഇതിൽ വരുമ്പം വരുമ്പോ തന്നെ അവരൊരു ഫ്രസ്ട്രേഷനും ഒരു സങ്കടവും ഒക്കെ അവരുടെ ഉണ്ടാവും. അപ്പൊ നമ്മളത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, കാരണം മിക്കവാറും ഉള്ളവരുടെയൊക്കെ നമ്മളിപ്പം ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാറാണ് പതിവ്. അപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ അന്നൊക്കെ ഒരു നമുക്കൊരു 30% അല്ലെങ്കിൽ 20% ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമായിരുന്നു.
0: പക്ഷേ
1: ഇപ്പം നേരെ തിരിച്ചാണ്, 20 അല്ലെങ്കിൽ 30 നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കി 70% നമ്മൾ ചികിത്സിച്ച് ക്യൂർ ചെയ്ത് വിടുകയാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവരുടെ പേടി മാറും. മറ്റേത് ചികിത്സ ചെയ്യും പോലെ ഈ ചികിത്സയും മറ്റുള്ള ചികിത്സയെ അപേക്ഷിച്ച് കുറച്ച് സമയം കൂടുതൽ എടുക്കുകയാണ് ചികിത്സ. ആ ചികിത്സയിൽ അവർ നല്ല രീതിയിൽ അവരെല്ലാവരും സന്തോഷത്തോടുകൂടി അത് ഫോളോ ചെയ്യും.
0: തീർച്ചയായിട്ടും ശ്രോതാക്കൾ, അത് സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് എന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ ചെല്ലുന്നത് വിശ്വസ്തമായിട്ടുള്ളൊരിടത്താകുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ഏതൊരു അസുഖവും മാറുന്നതിന് നമുക്കൊരു വിശ്വാസവും അതിലുപരി അതൊരു സമാധാനവുമായിട്ട് മാറണം. അതിന് കോട്ടയം കാരിറ്റാസ് അവിടുത്തെ ഡോക്ടർ, നമ്മുടെ സ്വന്തം ഡോക്ടർ ജോജോ വി ജോസഫ് സാറ്, അത് ഞാൻ 100% ഉറപ്പ് നൽകുന്നു. ഞാൻ സാറിൻ്റെ മനോരമയിലൊക്കെ എഴുതിയ ആർട്ടിക്കിളൊക്കെ ഇങ്ങനെ വായിക്കുകയുണ്ടായി. അതിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ സാറിനെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും കാണുകയുണ്ടായി. അവിടെയൊക്കെ സാറിൻ്റെ ഒരു ആത്മവിശ്വാസം, ഇത്രയും പേരെ പരിചരിച്ച് വിട്ടു എന്നുള്ള ഒരു ആത്മവിശ്വാസം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്.
1: ശരിയാണ്, കാരണം നമ്മൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരാളും പെർഫെക്റ്റ് ആയിട്ടല്ല. നമ്മളൊരു ടെക്നിക്ക് പഠിക്കുന്നു, ഡോക്ടർ ആയാലും നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പെർഫെക്റ്റ് ആവത്തില്ല. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗികളും നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ പറഞ്ഞ്
0: പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
1: നമ്മളിപ്പം ഞാൻ 56 വയസ്സായി. അപ്പൊ നാളെ കാണുന്ന രോഗിയും എനിക്കൊരു പുതിയ കാര്യം പറഞ്ഞു തരും, അവരിൽ നിന്ന് ഞാനൊരു പുതിയ കാര്യം പഠിക്കും. അങ്ങനെ അപ്പൊ നമ്മൾ അടുത്ത ആളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടെ റിഫൈൻഡ്, ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും സർ, ഇനി രോഗങ്ങളെ പറ്റി പറയുന്നതിന് മുൻപ് കുറച്ചുകൂടി എനിക്ക് സാറിനെ പറ്റി പറയാനായിട്ടുണ്ട്. ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിന്റെ അവാർഡ് ദാന ചടങ്ങുകളും ഒക്കെ ഞാൻ ഇങ്ങനെ കാണുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഒരു പ്രസിദ്ധീകരണ വേള, അല്ലെങ്കിൽ പബ്ലിക് ആളുകളിലേക്ക് എത്തിച്ച ആ ഒരു നിമിഷം, സാറിന്റെ ആ ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഗർഭധാരണം പോലെ തന്നെയാണ് ഒരു പുസ്തകം പുറത്തിറങ്ങുന്നത്. ഒരു കുഞ്ഞ് വയറ്റിൽ വരുന്നു, അതിന് 9 മാസം നമ്മൾ വയറ്റിൽ ഗർഭം ധരിച്ചു, അതിനെ പുറത്ത് വരുന്ന അതേ ഫീലാണ് ഒരു പുസ്തകം എഴുന്ന ആൾക്ക് അത് പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു നിമിഷം. സാറിനുണ്ടായ ഒരു ഫീലിംഗ്, അത് വായിച്ചതിന് ശേഷം അത് വായിച്ച ആളുകൾ പറഞ്ഞൊരു ഫീലിംഗ്, അതൊക്കെ ഒന്ന് പറയാമോ സാർ?
1: അത് ആ ബുക്ക് ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകളാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യം ഈ ബുക്കൊന്നും എഴുതണമെന്ന് വിചാരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാണ് നമ്മളിങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ഈ തെറ്റിദ്ധാരണകളെ കുറിച്ചുള്ള ഒരു ഐഡിയ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അപ്പം എനിക്ക് ഇതിന് തന്നെ ആദ്യം തുറക്കത്തിൽ സഹായിച്ചത് ഒരു എൻ്റെ ഒരു എന്താ പറയുക, സ്കൂളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ജൂണിയറായിരുന്ന ഒരു ലിങ്കൺ കടൂർ പാറയിൽ നിന്ന് പറഞ്ഞൊരു അച്ഛനാണ്. അച്ഛൻ ഈ എന്താ പറയുക, ഈ ജേർണലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അവരെ പഠിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പം പുള്ളിയാണ് എന്നെ ഇത് ഞാനിത് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത്, ഇത് സോഷ്യൽ മീഡിയയിൽ എന്നും ലൈവാണ്, പക്ഷെ അതല്ല, നമുക്കതൊരു ബുക്കാക്കുകയായിരിക്കും, ആൾക്കാർക്കൊരു റെഫറൻസ്, അതായത് എപ്പോഴും ഇത് ഒരു പെർമനൻറ്റ് റെക്കോർഡായിട്ടിരിക്കും എന്നും ഇതൊരു റെഫറൻസ് ആയിട്ടിരിക്കും. അപ്പം ഓക്കെ ഞാൻ പറഞ്ഞു. അപ്പം എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. അപ്പം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ എനിക്ക് എന്താ പറയുക, ഓർമ്മകളിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പം അതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം അത് എപ്പോഴും നമുക്ക് ഈ ഒരു ബുക്കിനെ കുറിച്ചൊരു ശരിയായ ഒരു ഇതില്ല, അപ്പം നമ്മളിങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരുന്നു. അപ്പം അത് കഴിഞ്ഞതിൻ്റെ ഒരു റഫ് ഫോം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ സംഭവമാണ്, ഇത് ചെറിയ
0: പരിപാടിയാണ്. വേറെ ആർക്കും അത് പകർത്തി കറക്റ്റ് ആക്കാൻ പറ്റില്ല.
1: പിന്നെ അതിനുശേഷം പിന്നെ ഇത് പ്രിന്റ് ആക്കുന്നതിന് മുമ്പുള്ളതാണ് ഒരു ഇത്, നമ്മൾ എങ്ങനെയാകും എന്നറിയില്ല. അപ്പൊ ഇത് എഴുതി ലാംഗ്വേജ് ശരിയാണോ എന്നറിയില്ല. ലാംഗ്വേജ് കറക്റ്റ് ചെയ്തു. ലാംഗ്വേജ് ഒക്കെ ഒരു സെറ്റായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തെ ഈ എന്താ പറയുക, നമ്മുടെ അക്ഷരപിശാച്, അതായത് തെറ്റുകൾ, ഈ വാക്കുകളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അത് ഓരോ പ്രാവശ്യം തിരുത്തുമ്പോഴത്തേക്കും അത്. അന്ന് എൻ്റെ വൈഫ് ഡോക്ടർ ജിൻസിയാണ് അത് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇരുന്ന് ഒയ്യോ ഇതിൻ്റെ അത് ഇന്നലെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരുത്തി തരുമായി. അങ്ങനെ പിന്നെ അങ്ങനെ ആ ഒരു അതിനുശേഷം വന്നപ്പം ബുക്ക് റിലീസ് ചെയ്യാറ് ഞാൻ പറഞ്ഞു നമുക്കിത് പ്രിന്റ് ചെയ്താൽ മതിയല്ലോ, അപ്പോൾ പ്രിന്റ് ചെയ്ത് എടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത് റിലീസ് ചെയ്യണം, എങ്കിലേ ജനങ്ങൾ അറിയുള്ളൂ. അപ്പോഴാണ് ശ്രീധരൻപിള്ള, അന്നത്തെ ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള സാറ് ഇതിന് റിലീസ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനും എല്ലാരോടും കൂടി അതൊരു മനസ്സംഭവമാക്കി.
0: തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അതില് ആ ഒരു പുസ്തക പ്രകാശനത്തിനോടൊപ്പം തന്നെ അവരൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ സാറിനെ പറ്റി പറയുന്ന ആ വാക്കുകൾ
1: ഒരു മെമ്മറബിൾ ഇവന്റ് ആണ്. എന്നും ഞാൻ ഓർത്തിരിക്കും അവരെ അതുപോലെയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു സദസ്സ്. അതുപോലെ എന്റെ ഫ്രണ്ട്സും ഒക്കെ ഫ്രണ്ട്സും കൊളീഗ്സും ആയിരുന്നു, അല്ലാതെ ഒരു ക്ലോസ് ഫ്രണ്ട്സും അങ്ങനെ അത്രയുള്ള ആൾക്കാരായിരുന്നു. എന്നാലും ആ ഒരു ഹോള് നിറഞ്ഞ അവരെല്ലാവരും വന്ന് സന്തോഷത്തോടെ പങ്കെടുത്ത് അതുപോലെ തന്നെ ബുക്ക് വായിച്ചവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. കുറെ കോപ്പികൾ അതിന് ആൾക്കാർ അത് വായിക്കുകയും അതിനെ കുറിച്ച് റിവ്യൂ ഇപ്പോഴും ആൾക്കാരെ ഇടയ്ക്ക് വിളിച്ച് പറയാറുണ്ട് ആ ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ.
0: അപ്പോൾ ആമസോണിലൂടെ നിങ്ങൾക്കത് ബുക്ക് ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ,
1: ക്യാൻസർ സർജന്റെ
0: ഓർമ്മക്കുറിപ്പുകൾ ഉറപ്പായിട്ടും നമ്മുടെ റേഡിയോയിലെ പുസ്തകം വായിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വായനശാല അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് സാർ, ഉറപ്പായിട്ടും വായനയെ സ്നേഹിക്കുന്ന, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഡോക്ടറുടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അതിലൂടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലൂടെയൊക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു സൂപ്പർ ഹീറോ ക്യാൻസർ ഹീലർ ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് ഇതുവരെയും ഇത്രയും കാലം റേഡിയോയിൽ പരിപാടി എടുക്കുമ്പോൾ വിറച്ചിട്ടില്ല, ആദ്യമായിട്ട് വിറയ്ക്കുകയാണ് ഉള്ള കാര്യം ഞാൻ പറയാണ്. കാരണം സന്തോഷം കൂടിയിട്ട് ഒരു വിറയിൽ വാക്കുകൾ ഇടറുന്നുണ്ടോ എന്നൊരു സംശയം, എന്നിരുന്നാലും നമ്മൾ ഇടറാൻ പാടില്ല. ഓക്കെ സാർ, ഞാൻ ഇനി ഒരുപാട് തരത്തിലുള്ള ക്യാൻസർ നമ്മുടെ ബോഡിയിൽ എവിടെയാണ് എപ്പോഴാണ് എന്നൊന്നും നമുക്കൊരു വ്യക്തമായ ധാരണയില്ലാത്ത രൂപത്തിൽ നിശബ്ദമായി കടന്നു വരുന്ന ഒരു ക്രൂരനായ കഥാപാത്രം തന്നെയാണ് എപ്പോഴും ക്യാൻസർ. അതിനെ നമ്മൾ കാണുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് വലിയൊരു പ്രാധാന്യമാണുള്ളത്. നമ്മൾ എന്തിനേയും അല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനെയും നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ഒന്നെങ്കിൽ അതിനെ വലിയൊരു ഭാരമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിനെ വളരെ സിമ്പിളായിട്ട് എടുക്കാം. ഇനി ഈ വരുന്ന ഒക്ടോബർ, അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി പോലും കണ്ടക്ട് ചെയ്തത്, പിങ്ക് ഒക്ടോബർ. ഒരു മാസത്തെ മുഴുവൻ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മാസമായിട്ട് ഇങ്ങനെ മാറ്റിവെക്കുകയാണ്. ഒരു ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് പിങ്ക് ഒക്ടോബർ എന്താണ്, ഈ ഒരു മാസം മുഴുവൻ ഈ ഒരു ദിനാചരണത്തിൻ്റെയും പിങ്ക് ഒക്ടോബർ എന്നിതിനെ പറയുന്നതിൻ്റെയും അങ്ങനെ കുറേ കാര്യങ്ങൾ ആളുകൾക്ക് ഇപ്പോഴും സംശയമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് സാർ, അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ?
1: നമുക്ക് ഇപ്പം കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ക്യാൻസർ എന്ന് പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. നമ്മൾ വിചാരിക്കും ഫീമെയിൽസിനെ ഉള്ളൂ, അവ ഫീമെയിൽസിനുള്ളതല്ലേ. അവരുടെ മാത്രം നമ്പർ എടുത്താലും ബാക്കി എല്ലാ ക്യാൻസറുകളെക്കാളും കൂടുതൽ ഒരു സിംഗിൾ ക്യാൻസർ എടുത്ത ഏറ്റവും കൂടുതലുള്ളത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അവയർനെസ്സിന് ഇത്രയും പ്രാധാന്യമുള്ളത്. നമ്മൾ ഈ എല്ലാ മാസവും ഓരോ ക്യാൻസറുകളെ കുറിച്ച് അവയർനെസ്സിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ജനുവരി ആണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, മാർച്ച് ആണെങ്കിൽ കൊളോറെക്ടമിൻ, വൻകുടൽ മലാശയ ക്യാൻസർ, അതുപോലെയുള്ള ഒന്നാണ് ഒക്ടോബർ. ഒക്ടോബറിനെ അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവയർനെസ്സിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് കാരണം ഇതാണ്, ഈ നമ്മുടെ വെസ്റ്റേൺ സൈഡിലൊക്കെ ഒരു 1 in 8, അതായത് 8 പേരിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നുള്ളൊരു സ്ഥിതിയിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. നമ്മൾ ഏതാണ്ട് ആ ഫാസ്റ്റ് അപ്രോച്ചിങ് ആണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കും, നേരത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നേരത്തെ ഈ പിങ്ക് മത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ബാധിതരായവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവർക്കുള്ള ഫണ്ട് സ്വരൂപിക്കുക, തുടങ്ങിയ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലുപരിയായിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ തടയാം, അതുപോലെ തന്നെ അത് വന്നാൽ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ള മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പിങ്ക് ഒക്ടോബറിൻ്റെ പ്രാധാന്യം,
0: ലക്ഷ്യം.
1: പിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ അല്ലെങ്കിൽ ഫെമിനിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ ഹോപ്പ്, പ്രതീക്ഷ, പിന്നെ അവരോടുള്ള ഒരു സോളിഡാരിറ്റി. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതാണ് ഒരു വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഡിസീസിനെ ആ ഹോപ്പും സോഫ്റ്റ്നെസ്സും ഒക്കെ കൊണ്ട് നമ്മൾ കീഴടക്കുന്നു എന്നുള്ള ഒരു ആ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയാണ് ഈ പിങ്ക് കളർ ഇതിന് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി പിങ്ക് റിബണാണ്.
0: ഓക്കെ,
1: അപ്പോൾ ഒരു 1995 ആയിട്ട് ആണ് ഇത് ആരംഭിക്കുന്നത്. പിങ്ക് റിബൺ എന്ന് പറയുമ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസറിനെ റെപ്രസെന്റ് ചെയ്യും. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത മാസം നമ്മൾ കാണാം, എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം ഈ
0: പിങ്ക്
1: റിബൺ കാണാം. അപ്പോൾ പിങ്ക് റിബൺ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമുക്ക് എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാതെ തടയാൻ സാധിക്കുക, അല്ലെങ്കിൽ വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് എനിക്കറിയാമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതാണ് നമ്മുടെ ഈ പിങ്ക് മന്തിന്റെ ആചരണത്തിന്റെ ഉദ്ദേശം.
0: ഓക്കെ സർ, ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ചോദിക്കുകയാണ്, പ്രഗത്ഭനായിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള കൺസൾട്ടന്റ് സർജിക്കൻ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ്, കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്നാണ് സാർ നമ്മുടെ കൂടെയുള്ളത്. ഈ വിലയേറിയ നിമിഷം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. നിങ്ങൾക്ക് തത്സമയം ഡോക്ടറോട് സംസാരിക്കാം. നമ്പർ 95447009 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സർ, നമുക്ക് ക്യാൻസറിനെ പറ്റിയുള്ള മിഥ്യാധാരണകളിൽ ഒരു സംഭവം, എനിക്ക് പരിചയമുള്ള ലത എന്ന് പറയുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, റേഡിയോയുടെ ഒരു ശ്രോതാവായിരുന്നു. ഒരിക്കൽ ടൂ വീലറിൽ പോകുന്ന സമയത്ത് ആൻറ്റി വണ്ടിയിലൊന്ന് വീണിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രസ്റ്റ് ഒരു കല്ലിൽ തട്ടി കുറേ നാൾ കഴിഞ്ഞൊരു നീലിപ്പ് പോലെ ഉണ്ടായിരുന്നു, കരിഞ്ഞ നീല പോലെ ഒരു പാടുണ്ടായിരുന്നു. പിന്നെ അതൊരു അസ്വസ്ഥതയായിട്ട് തോന്നി. മാമോഗ്രാം എടുത്തപ്പോഴാണ് ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിക്കുകയുണ്ടായത്. അപ്പോൾ അവരുടെ കുടുംബം അപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ആ ഒരു ആക്സിഡൻറ്റ് പറ്റി നെഞ്ചവിടെ തട്ടിയത് കൊണ്ടാണ്, അത് കിടന്ന് നീലിച്ച് അവിടെ ഉണ്ടായ ഒരു വേദന കൊണ്ടായിരിക്കാം ക്യാൻസർ ഉണ്ടായതെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ, എന്താണ് സാറിന് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്?
1: അത് ലോകം മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെങ്ങേ ഏറ്റവും ഒരു ക്ഷതം അല്ലെ ചതവാണ് പിന്നെ എനിക്കത് ക്യാൻസറായി മാറിയെന്നുള്ളത്, അത് ഒരിക്കലും ശരിയല്ല. ഈ പറഞ്ഞ ലത ചേച്ചിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് ചെറിയ ഒരു ട്യൂമർ ഉണ്ടായിരിക്കും. അപ്പം ആ ഈ ക്ഷതം തട്ടിയപ്പോഴാണ് അവിടെ ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടാകുകയും അത് അവിടെ നീലിക്കുകയും അത് അവർ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തത്. അപ്പം ആക്ച്വലി ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു ക്ഷതമേറ്റതാണ് അവർക്കിത് അറിയാനുണ്ടായ കാരണമെന്നാണ് ഇതിൻ്റെ നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ ട്രോമ അല്ലെ ക്ഷതം കൊണ്ട് ഒരിക്കലും ക്യാൻസർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഈ ക്ഷതം ഒരു ക്യാൻസറായി മാറുകയോ ഇല്ല. ഇത് മിക്കവാറും ഇങ്ങനെയാണ്, നമ്മൾ കാരണം നമ്മളാരും ശ്രദ്ധിക്കത്തില്ല, ഇപ്പം ബ്രസ്റ്റിൽ എപ്പോഴും നോക്കിയെന്ന് വരത്തില്ല. അപ്പം ഈ ട്രോമ വന്നപ്പോൾ അല്ലെ ചതവേറ്റപ്പോഴാണ് അവിടെ തൊട്ട് നോക്കുകയും അപ്പം അത് അവിടെ ഒരു മുഴയുള്ളതായിട്ടോ അല്ലെങ്കിൽ അവിടെ നീലിച്ച് കിടക്കുന്നതായിട്ടോ ഒക്കെ ഈ പർട്ടിക്കുലർ ആൾ അറിയുകയും ചെയ്യുന്നത്. അതാണ് ഈ ട്രോമ അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റി അല്ലെ ചതവേറ്റെടുത്ത് ക്യാൻസറാണ്, അപ്പം ചതവേറ്റതാണ് ക്യാൻസർ കാരണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പടരാനുള്ള കാരണം.
0: ഓക്കെ സർ, അതേ സംശയം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വായിലുണ്ടാകുന്ന ക്യാൻസർ, നമ്മുടെ പല്ലുകൾ നിരന്തരമായി ഉരഞ്ഞുണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇടി കൊണ്ട് ഉണ്ടായതായേക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചുകൂടെ?
1: അത് എന്താണെന്ന് വെച്ചാൽ വായിലെ ഈ ക്രോണിക് ഇറിറ്റേഷൻ എന്ന് പറയും, അതായത് ഒരു ദിവസം കൊണ്ടല്ല, പ്രധാനമായിട്ടും ഷാർപ്പ് ടൂത്ത് ആയിരിക്കും നാക്കേലോ അല്ലെങ്കിൽ ബക്കൽ മ്യൂക്കോസ് എന്ന് പറയും നമ്മുടെ വായിലെ കവിളിലെ തൊലിയിൽ, അതിങ്ങനെ ക്രോണിക്കായിട്ട് ഉരഞ്ഞ് ഒരു 10-15 വർഷമൊക്കെ ഇങ്ങനെ ഉരഞ്ഞിരിക്കും. അവിടെ ക്രോണിക്കായിട്ട് ഇറിറ്റേഷൻ ഉണ്ടായി, അവിടുത്തെ സെല്ലിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടായി, പിന്നെ അവിടെ ഡിസ്പ്ലേസിയ വന്നാണ് ക്യാൻസർ വരുന്നത്. നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ആക്സിഡൻ്റ് ആണ്, ഒരു ക്ഷതമാണ്, ആ ഒരു ക്ഷതം അതാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് വരുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ഇന്നും ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ല.
0: അപ്പൊ
1: ആ ഒരു ക്രോണിക് ഇറിറ്റേഷൻ വരുമ്പോൾ മാത്രമേ അതൊരു ക്യാൻസർ ആയത്. പ്രധാനമായിട്ടും ഉള്ളത് ഈ ഡെന്റൽ അൾസർ, വായിലെ പല്ല് കൊണ്ടിട്ട് നമുക്ക് ഫീമെയിൽസിന് നാക്കിലും ഒക്കെ വരുന്ന ക്യാൻസറിനുള്ള ഒരു കാരണം ഇതാണ്, ഈ ക്രോണിക് ഇറിറ്റേഷൻ ഈ ഡെന്റൽ അൾസറാണ്. ഡെന്റൽ ഈ പല്ല് ഉരഞ്ഞ് അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് ഷാർപ്പ് ടൂത്ത് ഉള്ളവർ അത് നമ്മൾ രാഗിയനെ ശരിയാക്കണം അല്ലെങ്കിൽ ക്യാപ്പിട്ട് ആ ഇറിറ്റേഷൻ ഉണ്ടാവാതെ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ്
0: സാധനങ്ങളാണ്.
1: ഒന്നെന്ന് പറയുന്നത് ഒറ്റ ട്രോമയാണ്, അതായത് നിലത്തൊന്ന് വീണു അല്ലെ ഒന്ന് ഇടിച്ചു അല്ലെ ചതഞ്ഞു, അത് ഒറ്റ ക്ഷതമാണ്.
0: വർഷങ്ങളായിട്ട്
1: ഉരഞ്ഞു അവിടെ കോശങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായി, ആദ്യം അവിടെ ചെറിയ അൾസർ വന്നു, പിന്നെ അവിടെ സ്കാർ വന്നു, വീണ്ടും അതിനോട്ട് ഉരഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സെൽ ഡിവിഷൻ റിപ്പയർ നടക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്, അതായത് ഈ കോശത്തിന് ചേഞ്ച് വരുന്നു, പിന്നെ അതിലേറ്റോൺ ക്യാൻസർ.
0: ഓക്കെ സർ, ഇനി എന്നോട് സാറിനോട് ചോദിക്കണമെന്ന് എൻ്റെ കുറച്ച് കൂട്ടുകാർ ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ പാല് കൊടുക്കുന്ന അമ്മമാർ ആ പാല് കൂടിയൊക്കെ നിർത്തിയതിന് ശേഷം പാല് കെട്ടിക്കിടന്ന് ക്യാൻസർ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവർക്കൊരു സംശയമുണ്ട്. ഇത് ഇതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ സർ?
1: അതും ഈ പറഞ്ഞതുപോലെ യങ്ങിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാം, പക്ഷെ കുറവാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ പാല് കെട്ടിക്കിടക്കുമ്പോൾ അറിയാമല്ലോ അത് ക്രോണിക്കായിട്ട് ആ ഒരു ലംബ് പോലെ തന്നെയായിരിക്കും, മുഴയായിട്ടായിരിക്കും. ചിലപ്പോൾ ചിലരുടെ നമ്മുടെ ഈ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നു, അപ്പോൾ അവനൊക്കെ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞ് ആ ഭാഗം അവിടെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് പോകത്തില്ല ഈ മിൽക്ക്, അത് ഒരു പെർസിസ്റ്റന്റ് മുഴ പോലെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതേപോലെയുള്ള ഒരു മുഴ വരുമ്പോൾ അവരുടെ ഒരു ധാരണയാണ് അത് ഇതും അന്നത്തെ പോലെ തന്നെ പാല് കിട്ടിക്കിടന്നിരുന്ന മുഴയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. ആ പാല് കിട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഗാലക്ടോസിയിൽ അല്ലെങ്കിൽ അങ്ങനെ ആ മിൽക്ക് ഡക്ടിൽ വരുന്നത് ഒരിക്കലും ക്യാൻസറായി മാറത്തില്ല. വളരെ കാലം ചിലപ്പം മുഴയായി നിന്നേക്കാം,
0: ക്യാൻസർ ആവില്ല. അപ്പോൾ അതും ഒരു കുറേ പേരുടെ ഒരു സംശയം തന്നെയാണ്. പിന്നീടുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ സർ, ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്കാൻ. സാറിൻ്റെ വൈഫ് ഒരു റേഡിയോളജിസ്റ്റ് ആണ്. എപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, രോഗനിർണയവും ഇവിടെ ചികിത്സയും ഒരേ വീട്ടിലാവുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഒരു റേഡിയോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പോൾ ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻസിൻ്റെ ഡോക്ടേഴ്സ് ഡോക്ടർ സേതു സദാനന്ദനും ഡോക്ടർ മേഘാചന്ദ്രൻ മാം എൻ്റെ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവരും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നിർണ്ണയിക്കുന്നതാണ് ബാക്കിയുള്ള ഡോക്ടേഴ്സ് എങ്ങനെ ചികിത്സിക്കണം എന്ന് ചിന്തിക്കുന്നത്. അവരുടെ റൈറ്റും ലെഫ്റ്റും പോലും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു റേഡിയോളജിസ്റ്റിൻ്റെ അടുത്താണ് ഒരു ബ്രസ്റ്റ് സ്കാനിങ് അൾട്രാസൗണ്ട് ബ്രസ്റ്റ് സ്കാനിങ്ങിനായിട്ട് ആളുകൾ വരുന്നത്. അപ്പോൾ കാണുന്ന ഒരു റിപ്പോർട്ടാണ് ഫൈബ്രോ അഡിനോസിസ്, ഫൈബ്രോ അഡിനോമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോമ എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും, അയ്യോ ഇത് ക്യാൻസർ ആണോ, നെഞ്ചിൽ എന്ത് കണ്ടാലും ക്യാൻസറാണ്.
1: ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവും. പക്ഷെ ഇതിന്റെ അകത്ത് ഫൈബ്രോ അഡിനോമ നമ്മൾ ഈ മുഴകളെ രണ്ടായിട്ട് തരംതിരിക്കാം, ബിനൈൻ അല്ലെങ്കിൽ മാലിഗ്നൻ. ബിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ അല്ലാത്ത മുഴകൾ. മാലിഗ്നൻ എന്ന് പറയുന്നതാണ് ക്യാൻസർ. അപ്പോൾ ഈ ഫൈബ്രോഡിനോമ, ഫൈബ്രോഡിനോസിസ് ഒക്കെ എല്ലാം ക്യാൻസർ അല്ലാത്ത മുഴകളാണ്, സെൽഫ് ലിമിറ്റിംഗ് ആണ്. അത് വളരെ കുറച്ച്, ഈ ഫൈബ്രോഡിനോസിസ് ഒക്കെ ആണെങ്കിൽ തന്നെത്താൻ വന്ന് തന്നെത്താൻ പോകും. ഫൈബ്രോഡിനോമ ചിലത് വളരും, ചിലത് വളർന്ന് വലുതാകുമ്പം നമ്മളത് റിമൂവ് ചെയ്യും. അല്ലാതെ അത് ക്യാൻസറായി മാറത്തില്ല. ഈ മാലിഗ്നൻ്റ് ആയിട്ട് വരുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് സ്പെക്ട്രമാണ്. അത് തുടങ്ങുമ്പോൾ തന്നെ അത് ക്യാൻസറസ് ആയിട്ട് തന്നെയാണ് വേണം. അല്ലാതെ ഈ ഫൈബ്രോ അഡിനോസിസോ അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോമയോ ക്യാൻസറായി മാറില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതും ഈ ഫൈബ്രോ അഡിനോസിസും ഫൈബ്രോ അഡിനോമയും മുഴയായിട്ടാണ് വരിക. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ എനിക്ക് ഫൈബ്രോ അഡിനോസിസ് ആണ് അല്ലെങ്കിൽ അഡിനോമയാണെന്ന് പറഞ്ഞിരുന്ന് അത് ക്യാൻസറായി മാറും. അല്ല, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാതെ, എന്നാൽ ആദ്യം മുതലേ ക്യാൻസർ ആയിരിക്കും. അല്ലാതെ ഇത് മാറിയതല്ല. നമ്മൾ അത് ആ ഒരു അതാണ് ഒരു കൺഫ്യൂഷൻ. ഫൈബ്രോ അഡിനോസിസും ഫൈബ്രോ അഡിനോമയും ക്യാൻസറായി മാറില്ല, പക്ഷേ അതാണ് എന്ന് ചിലപ്പോൾ ഇവർ സ്വയം അസ്യൂം ചെയ്യും, ഇതെനിക്ക് ഫൈബ്രോഡിനോമയാണ്. അല്ല, ചിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് സ്കാൻ ചെയ്തിട്ടുള്ള, അപ്പോൾ അന്ന് പറഞ്ഞ് ഫൈബ്രോഡിനോമയുണ്ട് അല്ലെങ്കിൽ ഫൈബ്രോഡിനോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടു. പിന്നെ അവരതങ്ങ് പോയി. പിന്നെയും 15 വർഷം കഴിഞ്ഞ് പിന്നെ പുതിയ മുഴ വരുമ്പോഴോ ഇതെനിക്ക് അന്നൊന്നും സ്കാൻ ചെയ്ത സാധനമാണെന്ന് വിചാരിച്ച ആൾക്കാർ നെഗ്ലക്ട് ചെയ്യുമ്പോഴാണ് ഇത്. അപ്പം അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരുന്ന ഒരു ആശുപത്രിയിൽ പോകുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പം പറയും, അയ്യോ അത് ഫൈബ്രോഡിനോസിസ് ഉണ്ടായിരുന്നു എനിക്ക്.
0: അതാണ്
1: അതൊരു അവരുടെ ആ ഒരു അവരുടെ ആ കോറിലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അല്ലാതെ അതൊരിക്കലും ഫൈബ്രോഡിനോസിസ് ഇതും ക്യാൻസറായി മാറില്ല.
0: തീർച്ചയായിട്ടും സർ. ഇനി നമുക്ക് ഈ പിങ്ക് ഒക്ടോബർ കൊണ്ട് ലക്ഷ്യമിടുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ സ്ക്രീനിങ്ങിൻ്റെ ആവശ്യകത. നമ്മളെപ്പോഴും പണ്ട് വിചാരിച്ചിരുന്നത്, എൻ്റെ ഒരു തെറ്റായ ധാരണയായിരിക്കാം, പ്രായമായവർക്ക് മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്, ഒരു ഒരു ഏജിന് ശേഷം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും. അതല്ല, നമ്മുടെ റിപ്പോർട്ടിങ്ങിലൊക്കെ ചെറുപ്പക്കാരിലും കണ്ടുവരാറുണ്ട്. സ്ക്രീനിങ്ങിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ള, എത്ര കാലം കൂടുമ്പോൾ ഒരു ബ്രസ്റ്റ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഒരു മാമോഗ്രാം ഒക്കെ ചെയ്യണം? ഈ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് ഒരു സ്ത്രീകൾക്കൊരു ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട്? ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്?
1: ഏത് ക്യാൻസർസ് അല്ല ക്യാൻസർ അസുഖങ്ങളും നമ്മൾ സാധാരണ നമ്മളൊരു ബിയോണ്ട് 40 40 ശേഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു അക്യൂട്ട് അസുഖമല്ല, ക്രോണിക്കായിട്ട് വളരെ നാളുകളായിട്ട് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസിൻ്റെ അവസാന ഭാഗമായിട്ടാണ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നത്. നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 40 വയസ്സിന് ശേഷമാണ്. അപ്പം ഇതിന് 40 മുമ്പ് ക്യാൻസർ വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഇപ്പം നമ്മളുടെ ഈ 40 താഴെയുള്ള ആൾക്കാർക്കും ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയാം. പക്ഷേ നോർമലി നമ്മളൊരു സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ 40 വയസ്സിന് ശേഷമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം 40 വയസ്സിന് മുമ്പിലുള്ള ആൾക്കാർക്ക് നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയും. അതായത് അത് ആശുപത്രി പോയെന്നല്ല, നമ്മൾ തന്നെത്താൻ തന്നെ നമ്മുടെ ബ്രസ്റ്റിനെ പരിശോധിക്കുകയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആശുപത്രി പോകുന്നൊരു സിറ്റുവേഷനാണ്. അത് നമ്മൾ 20 വയസ്സ് തൊട്ട് നമ്മൾ ആരംഭിക്കണമെന്നാണ് പറയും. അതിൻ്റെ ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും റെഗുലറായിട്ട് ചെയ്യുക. ഒരു നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് അവയവമാണ്. അതായത് എല്ലാ ദിവസവും നമ്മൾ ബ്രസ്റ്റിനെ തൊട്ട് നോക്കുന്ന ഒരു ഫീലിന് വ്യത്യാസം വരും. കാരണം നമ്മുടെ ശരീരം അറിയാലോ, സൈക്ലിക്കലായിട്ടാണ് നമ്മുടെ ഹോർമോൺസ് സ്ത്രീയുടെ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഓരോ ദിവസത്തെ ഇതനുസരിച്ച് ഇതിന് ചേഞ്ച്, ഈ ബ്രസ്റ്റിൻ്റെ ഫീലിന് ചേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പരിശോധിക്കുമ്പം എല്ലാ മാസവും കൃത്യ ഒരു ദിവസമേ പരിശോധിക്കാവൂ. അതാണ് അതിൻ്റെ അതൊരു കാര്യം. ഇപ്പോൾ പീരീഡ് ഉള്ളവരാണെങ്കിൽ പീരീഡിന് ശേഷം 5ാമത്തെയോ 6ാമത്തെയോ ദിവസം എടുക്കുക. ബ്രസ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്താണ്. ബ്രസ്റ്റ് ഈ ഹിസ്റ്റക്ടമി അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തവർ മെനോപോസ് ആയവർ, അതായത് പീരീഡ് നിന്നവർ, അവർ മാസത്തിൽ ഏതൊരു ഏതൊരു ദിവസം ഫിക്സ് ചെയ്യുക, ആ ദിവസം മാത്രം ചെയ്യുക. ഇപ്പോൾ ഒരു മാസം നമ്മൾ മിസ്സായെന്ന് വിചാരിച്ചാൽ ആ മാസം എന്നെ ചെയ്യാറുണ്ട്, പിന്നെ അടുത്ത ദിവസം ചെയ്യരുത്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, മുഴയുണ്ടോ എന്ന്, വെറുതെ ആശുപത്രി പോകേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യം. അതിനുശേഷം നമ്മൾ പിന്നെ നമുക്ക് എല്ലായിടത്തും അതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്, വീഡിയോസ് ഉണ്ട് നമ്മുടെ യൂട്യൂബിലുണ്ട് ഒക്കെ, എൻ്റെ യൂട്യൂബിൽ തന്നെയുണ്ട് എങ്ങനെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നടത്തേണ്ടത്. അത് നമ്മൾ ഇപ്പോൾ ഇത് ഓഡിയോ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവസി ഉള്ളൊരു സമയം തിരഞ്ഞെടുക്കുക, കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കണ്ണാടി മുമ്പ് ഡ്രസ്സ് മാറുമ്പോഴോ, കാരണം വെച്ചാൽ ബ്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രൈവസി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക, കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ രണ്ട് ബ്രസ്റ്റും തമ്മിൽ എന്തെങ്കിലും സൈസ് വ്യത്യാസമുണ്ടോ, നിപ്പിളിൻ്റെ പൊസിഷൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, പുതിയതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നോക്കാത്ത എന്തെങ്കിലും ചേഞ്ചിച്ച് തൊലിയിലോ നിപ്പിളിലോ ഉണ്ടോ, പിന്നെയുള്ളത് ഈ നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞിട്ടുണ്ടോ, നിപ്പിൾ റിട്രാക്ഷൻ, അതൊരു ക്യാൻസർ സൈനാണ്. നിപ്പിൾ അകത്തേക്ക് പോയിട്ടുണ്ടോ, തൊലിയിലെവിടെയെങ്കിലും കട്ടി പിടിക്കുന്നുണ്ടോ, തൊലിയിലെവിടെയെങ്കിലും പിന്നെ നീര് പോലെ നമ്മുടെ ഓറഞ്ചിന് തൊലി പോലെ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ, അത്രയും നമ്മൾ ഈ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പെക്ട്രാലിസ് മേജർ എന്ന് പറഞ്ഞാൽ, അതായത് നെഞ്ചിലെ മസിൽസ് കൺട്രാക്ട് ആകും. അപ്പോൾ ഈ ബ്രസ്റ്റിലെ ചേഞ്ചസ് ഒന്നുകൂടെ നമുക്ക് ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആകും, നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തൊട്ട് പരിശോധിക്കുകയാണ്. അതായത് നമ്മുടെ കൈയുടെ ഉള്ളം കയ്യിൽ ഫിംഗറിൻ്റെ ടിപ്പ് ഉപയോഗിക്കരുത്, കൈയുടെ ആകാശം ഉപയോഗിക്കുക. കാരണം ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എവിടെ തൊട്ട് നോക്കിയാലും മുഴ പോലെ തോന്നും. അപ്പോൾ കൈയുടെ ഉൾവശം വെച്ചിട്ട് വൃത്താകൃതിയിൽ നമ്മൾ പിന്നെ ബ്രസ്റ്റിൻ്റെ പുറം ഭാഗത്തുനിന്നോ അല്ല അകത്തുനിന്നോ വൃത്താകൃതിയിൽ ഫുൾ ബ്രസ്റ്റ് നമ്മൾ റൗണ്ടായിട്ട് റൗണ്ടായിട്ട് പരിശോധിക്കണം. അതിനുശേഷം നിപ്പിളിൻ്റെ അടിയിലും ഏരിയോളയിലും പ്രസ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ, പുതിയതായിട്ട് വരുന്നുണ്ടോ, എന്തെങ്കിലും എല്ലാം ഉണ്ടോ. അതിനുശേഷം ആ പരിശോധിച്ച സൈഡിലെ ആംബിറ്റിലേക്കും കൂടെ കൈ കടത്തിയിട്ട് പരിശോധിക്കണം. കാരണം ഞാൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് മാത്രമല്ല, കുറച്ച് ഭാഗം ഈ ആംബിറ്റിലേക്കും കൂടെ നീണ്ടായിരിക്കും. അത് പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലത് പിന്നെ വലതുവശത്തെ ബ്രസ്റ്റ് പരിശോധിക്കാനായിട്ട് ഇടത് കൈയും, ഇടതുവശത്തെ ബ്രസ്റ്റ് പരിശോധിക്കാനായിട്ട് വലത് കൈ ഉപയോഗിക്കണം. സെയിം സൈഡ് സെയിം ഇത് വെച്ച് പരിശോധിക്കരുത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ കിടക്കുമ്പോഴും നമുക്ക് ചെയ്യാം. നമ്മൾ ഒരു പില്ലോ എടുത്ത് നമ്മുടെ പുറകിൽ വെച്ചിട്ട് നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് പ്രൈവസി എപ്പോഴാണ് കിട്ടുക, അപ്പം അതാണ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ മുഴയോ തടിപ്പോ സ്കിൻ ചേഞ്ചസോ നിപ്പിൾ ഡിസ്ചാർജോ കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക, ഒരു മാസം കണ്ടു എന്ന് വെച്ചാൽ ഓടി നേരെ ആശുപത്രിയിലേക്ക് പോരുത്, കാരണം നമുക്ക് ആശുപത്രി വേണം. അടുത്ത മാസം ഇത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കും എങ്കിൽ ഒരു ക്ലിനിക്കൽ ഡോക്ടറെ കണ്ട് പരിശോധിക്കുക. ഇതാണ് നമ്മൾ 20 to 40 വരെയുള്ളവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആശുപത്രി പോയല്ല, നമ്മൾ സ്വയമാണ് നമ്മൾ കണ്ടുപിടിക്കുക. 40 ശേഷമുള്ളവർ എല്ലാ വർഷവും ഒരു മാമോഗ്രാം ചെയ്യുക. എല്ലാ വർഷവും നമുക്ക് ഇനി ഇൻകേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഒരു മാമോഗ്രാം ചെയ്യുക, ഒരു 70 വരെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും 95% ബ്രസ്റ്റ് ക്യാൻസറും നമുക്ക് മുഴയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം, ബ്രസ്റ്റിൽ സർജറി തന്നെ വളരെ കുറച്ച് ആവശ്യമായിട്ട് വരും. ഇതാണ് ഈ ഇത് ഈ ഒരു മെസ്സേജ് കൊടുക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഈ പിങ്ക് മന്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിൻ്റെ ആ ഒരു ഉദ്ദേശം
2: എന്ന് പറയുന്നത്. സാർ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ലക്ഷണങ്ങൾ എന്തെങ്കിലുമായി ബ്രസ്റ്റ് ക്യാൻസർ കടന്നു വരാറുണ്ടോ? നമ്മുടെ ബോഡിക്ക് മറ്റെന്തെങ്കിലും പറഞ്ഞു, അതിപ്പോൾ ഒരു പനി വരുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ, അത്
1: ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു 85% ബ്രസ്റ്റിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയില്ലാത്ത വളരുന്ന പുതിയതായി പ്രത്യക്ഷപ്പെട്ട മുഴ. ഇവിടെ ഞങ്ങൾ ഓർക്കുന്നു നേരത്തെ പറഞ്ഞ ഈ ഫൈബ്രോഡിനോസിസ്, ഫൈബ്രോഡിനോമ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളതിനെ കുറിച്ച് പറഞ്ഞു. പുതിയതായി പ്രത്യക്ഷപ്പെടുന്ന വേദനയില്ലാത്ത വളരുന്ന മുഴകളാണ് ഒരു 80% ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ. പക്ഷേ മുഴയല്ലാതെയും ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യക്ഷപ്പെടാം. അതായത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞ നമ്മളുടെ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിൽ പറഞ്ഞ നോക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ ഈ സ്കിന്നിലെവിടെയെങ്കിലും ഒരു തടിപ്പ് മാത്രമായിട്ട്, ഒരു കളർ ചേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ സ്കിന്നിൻ ബ്രസ്റ്റിൻ്റെ സ്കിന്നിലൊരു പ്യൂടി ഓറഞ്ച് ഓറഞ്ചിൻ്റെ സ്കിൻ പോലെ കട്ടി പിടിക്കുക, ഇത് അല്ലാതെ നിപ്പിളിനോട് മാത്രമായിട്ട് നിപ്പിൾ അകത്തേക്ക് ഉൾവലിയുക, നമ്മൾ നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയും, അതായത് നോർമലായിരുന്ന നിപ്പിള് അകത്തേക്ക് വലിഞ്ഞു പോവുക പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ, ആ നിപ്പിൾ റിട്രാക്ഷൻ. പിന്നെ നിപ്പിളിന് ചുറ്റുള്ള ഭാഗമാണ് ഏരിയോള എന്ന് പറഞ്ഞാൽ, ആ ഏരിയോളയുടെ സ്കെയിലിംഗ് മാത്രം, വെറുതെ തൊലി പൊളിയുന്ന പോലെ വന്നിട്ടുള്ളതെന്ന് അത് മാത്രം. പിന്നെ നിപ്പിൾ ഡിസ്ചാർജ്, നിപ്പിൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പം നമുക്കറിയാം സ്ത്രീകളുടെ ലൈഫ് ജീവിതത്തിൽ പല പ്രാവശ്യം നിപ്പിൾ ഡിസ്ചാർജുകൾ വരാം. ക്ലിയർ ആയിട്ട് രണ്ട് ബ്രസ്റ്റിൽ നിന്നും പ്രസ് ചെയ്യുമ്പോൾ ഒക്കെ വരുന്ന ഡിസ്ചാർജുകളൊന്നും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ബ്രസ്റ്റിലെ ഒന്നോ രണ്ടോ ഡക്റ്റിൽ നിന്നും ഒന്നോ രണ്ടോ സുഷിരങ്ങളിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഓൾട്ടേഡ് ബ്ലഡ് ആയിട്ട് വരിക, അതുപോലെ തന്നെ അത് പ്രസ് ചെയ്യാതെ വെറുതെ വരിക, നമ്മൾ ഞെക്കാതെ തന്നെ വരുന്ന അല്ല നിപ്പിൾ ഡിസ്ചാർജുകൾ, ഇതൊക്കെയാണ് സാധാരണയുള്ള ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റംസ്. ഇത് കൂടാതെ ബ്രസ്റ്റിൽ ഒരു ചിലപ്പോൾ ഒരു സിംറ്റം ഉണ്ടാവില്ല, നമ്മുടെ ആ ബ്രസ്റ്റിന്റെ സൈഡിലത്തെ ആംബിറ്റിലെ ഒരു മുഴയായിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതല്ലാതെ ചിലർക്ക് ഇതൊന്നും ഉണ്ടാവത്തില്ല, മെറ്റാസ്റ്റേസിസ് ആയിട്ട് വളരെ റിയർ ആയിട്ട് മറ്റു ഈ ബോൺ പെയിൻ അല്ലെങ്കിൽ സൂപ്രാ ഈ ക്ലാവിക്കലിന് മുകളിലെ ഒരു മുഴ അങ്ങനെയൊക്കെ ആയിട്ടും
2: വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എപ്പോഴും സ്ത്രീകളെ ഇത് കേൾക്കുന്ന പലരും ഇത് സ്ത്രീകളുടെ മാത്രം രോഗമാണ് അല്ലെ, സ്ത്രീകൾക്ക് മാത്രം വരാറുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നവർക്ക് പുരുഷന്മാരിലും ഇതിന് സാധ്യതയുണ്ട് എന്ന്
1: പറയുന്നുണ്ട്.
2: അപ്പൊ അത് അത് അതെന്താണ് സാർ അങ്ങനെ ഒരു
1: ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിൽസ് അല്ലെ സ്ത്രീകളിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. പുരുഷന്മാരിലും എക്സാക്ട്ലി സെയിം ബ്രസ്റ്റ് തന്നെയുണ്ട്, വളർന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരിലും ക്യാൻസർ വരും, പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യാത്ത അവയവമായതുകൊണ്ട് അത്രയും നമ്പർ വരില്ല. അപ്പൊ നമ്മളൊരു 100 ബ്രസ്റ്റ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 അല്ലെ 2 മെയിൽ ആണുങ്ങളുടെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും, ബാക്കി ഫീമെയിൽസിനായിരിക്കും. അതുകൊണ്ട് പുരുഷന്മാർ സ്തനാർബുദത്തിൽ നിന്നും പ്രൊട്ടക്റ്റഡ് എന്നല്ല, അവർക്കും ബ്രസ്റ്റ് ക്യാൻസർ
2: വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ സാർ, കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ബ്രസ്റ്റ് അങ്ങനെ വസ്ത്രങ്ങളൊക്കെ അടിവസ്ത്രങ്ങളൊക്കെ വളരെ ടൈറ്റ് ആവുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനൊരു കാരണമാണ് എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെയൊക്കെ ഒരു ഗുരു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ അതിൻ്റെയൊക്കെ പുറകിലേക്ക് ചിന്തിച്ചു പോകും. അങ്ങനെ അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാം, ടൈറ്റായിട്ടുള്ള ഇന്നലെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകാം എന്നുള്ളൊക്കെ ഒരു ധാരണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനോട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഒരു തെറ്റിദ്ധാരണയുള്ളത്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു 1995 അമേരിക്കയിൽ ഒരു ബുക്ക് ഇറങ്ങി. ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രസ് ടു കിൽ എന്നാണ്, ഡ്രസ് ടു കിൽ. അത് ഒരു സിഡ്നി റോസിംഗർ എന്ന് പറഞ്ഞ റോസിംഗറും പിന്നെ ഒരു സോമ ഗ്രിസ്മാജർ എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാർ കൂടി എഴുതിയൊരു ബുക്കാണ്. ആ ബുക്കിൽ അവർ പറയുന്നത് ഈ ടൈറ്റ് അണ്ടർ ഗാർമെൻസ് അല്ലെ വയേർഡ് ബ്രാ ഒക്കെ ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ നിന്നുള്ള ലിംഫാറ്റിക് ഫ്ലോ പുറത്തേക്ക് പോകത്തില്ല, അപ്പം ടോക്സിൻസ് എല്ലാം അവിടെ കെട്ടിക്കിടക്കും, അത് ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകും.
2: അതുപോലെ കറുത്ത ഡ്രസ് ഇടുന്ന
1: അത് ഇതെല്ലാം ഈ ഒരു ഇതാണ്. അപ്പൊ അതിനകത്തും ഇതാണ് അൾട്രാ വയലറ്റ് റേസ് ഒക്കെ അത് പിടിച്ചു വെക്കും, അപ്പൊ ഇതെല്ലാം കൂടെ അവിടെ കിടക്കും, അതുകൊണ്ട് അത് പിന്നെ ക്യാൻസർ ആയിട്ട് മാറുന്നു പറഞ്ഞു. ആ ഒരു തെറ്റിദ്ധാരണ അമേരിക്കയിൽ 1995 ഈ ഡ്രസ് ടു കില്ല് ബുക്കുകാരെ തുടർന്നുണ്ട്. അപ്പൊ അതേ തുടർന്ന് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി വിശദമായ പഠനങ്ങൾ നടത്തി. അപ്പം ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, അതിന് യാതൊരുവിധ ശാസ്ത്രീയതയും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, നമ്മുടെ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എത്ര ടൈറ്റ്നെസ് ആണോ അത് ആ രീതി നമുക്ക് ഡ്രസ്സ് ധരിക്കാം. ഒരു രീതിയിലും അത് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രീയത. അപ്പം ഇത് ഈ ബുക്കിൻ്റെ ഡ്രസ് ടു കിൽ ബുക്കിൻ്റെ തുടർന്നുണ്ടായ അത് ഇടയ്ക്കിടയ്ക്ക് ആ ബുക്കുകാർ സെയിൽ പ്രൊമോഷൻ എടുക്കുമ്പോൾ അത് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി വരും, ഉടനെ വീണ്ടും അത് പൊങ്ങി വരും. ഇത് ഇത് അമേരിക്കയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സംശയമുള്ളവരെ ബുക്ക് വായിച്ചു നോക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇത് വരുന്നത്. അല്ലാതെ നമ്മുടെ നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ഏത് ടൈപ്പ് ധരിക്കുന്നതായിട്ടൊന്നും ബ്രസ്റ്റ് ക്യാൻസർ
2: ബന്ധമില്ല.
1: അതാ ഞാൻ പറഞ്ഞ ഈ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞു ലിംഫാറ്റിക് ഫ്ലോ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു, അതിനുശേഷം അവരുടെ സൗകര്യത്തിന് അവർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പം കേൾക്കുന്നവർക്ക് സയന്റിഫിക് ആയിട്ട് തോന്നും, അതായത് ലിംഫാറ്റിക് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് അല്ലേ ശരിയാണല്ലോ. അപ്പം പക്ഷേ അതിൽ ശാസ്ത്രീയത ഇല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ സ്യൂഡോ സയൻസുകാരാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ സോഷ്യൽ മീഡിയയുടെ കൂടെ നമ്മുടെ നാട്ടുകാരുടെ ഹെൽത്തിനുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നക്കാർ.
2: ഒരുപക്ഷെ സ്യൂഡോ സയൻസുകാരെ സാറ് പലപ്പോഴും കാണുമ്പോൾ സാർ ഒരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ കേട്ടു, ഞാൻ ചിലപ്പോഴും ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തും കളയാറുണ്ട്, പക്ഷെ ഇതിന് മറുപടി കൊടുക്കാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ചില വെല്ലുവിളികളൊക്കെ വന്നിട്ടുണ്ടോ?
1: എനിക്കൊക്കെ വരാറുണ്ട്, പക്ഷേ നമ്മുടെ എന്താ പറയണേ, എന്തിനും നമ്മൾ ഇതെല്ലാം നമ്മളൊരു എന്താ പറയുക സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് കുറച്ചു കാലം നമ്മളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഞാനൊരു ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഡോക്ടർ എന്ന് പറയുമ്പം ഡോക്ടർ എന്നുള്ള വാക്ക് വരുന്നത് തന്നെ ഒരു ഡോസീറ എന്ന് പറഞ്ഞൊരു ലാറ്റിൻ വാക്കിന്നാണ്. ആ ഡോസീറ എന്ന് പറയുമ്പോൾ ടീച്ചർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചികിത്സിക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് ഡോക്ടർ എന്നുള്ള പദവി സർക്കാർ തന്നിരിക്കുന്നതെങ്കിലും ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ടീച്ചർ എന്നുള്ളതാണ്. അപ്പം ടീച്ചർ നമ്മളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടെ എന്നിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ തെറ്റ്, അതായത് ആൾക്കാരെ ഇങ്ങനെ കുഴിയിൽ ചാടിക്കുന്നതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ, നമുക്ക് എനിക്ക് തന്നിരിക്കുന്ന, നമ്മൾ സമൂഹമാണല്ലോ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, പഠിപ്പിച്ച് ഡോക്ടറാക്കി. അപ്പം ആ സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു വിചാരത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്.
2: തീർച്ചയായിട്ടും വ്യത്യസ്തമായി തുറന്നു പറയുന്ന ഒരു ഡോക്ടർ, സമൂഹ മാധ്യമങ്ങളിലെ വെല്ലുവിളികളെ ഒന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് പറയാനുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറയുമെന്ന് വെട്ടിത്തുറന്നു പറയുന്ന ഡോക്ടർ, ഡോക്ടർ ജോജോ വി ജോസഫ്, കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓൺകോളജിസ്റ്റ്, കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായിട്ടുള്ള, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമുള്ള, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമായിട്ടുള്ള കാരിറ്റാസ് ഹോസ്പിറ്റലിലെ പ്രഥമ ഡോക്ടറാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ ഡോക്ടറോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. ചെറിയ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ആയിട്ട് തത്സമയം വിളിക്കാം. നമ്മളിങ്ങനെ ശരിക്കും ഞാനും ഇങ്ങനെ സാറ് പറയുന്നത് ഇങ്ങനെ കേട്ട്, എല്ലാം നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറപ്പായിട്ട് വിളിക്കാം കേട്ടോ. നമ്പർ 9544700912 എന്ന നമ്പറിലേക്കാണ്. ക്യാൻസറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ മിഥ്യാധാരണകളൊക്കെ നമുക്ക് തിരുത്താം, നമുക്ക് ചോദിക്കാം. നിങ്ങൾക്കായി ചോദിക്കാൻ ഞാനിവിടെയുണ്ട്. ഞാൻ മാത്രം ചോദിച്ചിട്ടൊരു കാര്യമില്ല, നിങ്ങളും ചോദിക്കണം. സ്റ്റേറ്റ് 91.2 കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളുള്ള ന്യൂ ദേശിംഗ് ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. കേൾക്കൂ, ഇത് എൻ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോളം അങ്ങ് നടത്താം.

ചാരുമ്പോട് ആൻഡ് അടൂർ, ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ.

0: അത്യാധുനിക സൌകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കച്ചാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
5: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ. കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ

0: ക്രീം സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.
3: Yes, once again, welcome back to Radio 91.2. വിളിത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ് ഗ്രാഡ് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിംഗ് ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള സൂപ്പർ ഹീറോ, ക്യാൻസർ ഹീലർ, ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ് നമ്മുടെ

0: കൂടെയുള്ളത്. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്നുമാണ് ഈ തിരക്കുള്ള ഈ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി സാർ വെച്ചിട്ടുള്ളത്. സാർ, കുറേ കാര്യങ്ങൾ, ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അവയവത്തെ മാത്രം ബാധിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ഒരു രോഗമല്ല. അപ്പോൾ ഒരുപാട് പേര് ഇതിൽ വിഷമിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഒരു ആത്മവിശ്വാസമുണ്ട്, നമുക്കിത് സംഭവിക്കില്ല എന്നൊരു അമിതമായ വിശ്വാസം. പക്ഷേ ഇത് വന്നു കഴിയുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥയെ ഒന്ന് കൂളാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടീമിൻ്റെ വലിയൊരു ഒരു ടീം വർക്കിൻ്റെ ഫലം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരു സർജറി കഴിഞ്ഞ് പോയതിന് ശേഷവും നമ്മൾ കൊടുക്കുന്ന കെയറിങ് എങ്ങനെയാണ് സാർ? അവരുടെ ഒരു ഒരു പ്രതീക്ഷ വറ്റു പോവുകയാണ്, സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും. ആ ഒരു മെഡിക്കൽ ടീം, കാരിറ്റാസ് മെഡിക്കൽ ടീമിൻ്റെ ഒരു ക്യാൻസർ പരിചരണത്തെ പറ്റി കൂടി ഒന്ന് പറയാമോ?
1: നമ്മൾ ഈ ക്യാൻസർ ചികിത്സയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ എല്ലാ ചികിത്സാ സൗകര്യമുള്ള ആ സ്ഥലത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബേസിക് കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഒരു എന്നാ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു ഒരുമിച്ചുള്ള നമ്മൾ കോംപ്രിഹെൻസീവ് ക്യാൻസർ കെയർ എന്ന് പറയും, അത് ലഭ്യമാകും. അതാണ് നമുക്ക് കഴിയുന്ന നമ്മുടെ അടുത്തുള്ള ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്യാൻസർ സെൻ്ററിൽ സമീപിക്കുക എന്നുള്ളതാണ് ക്യാൻസർ ചികിത്സയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള കാരണം. കാരണം എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കൺസൾട്ടേഷൻ നടത്താൻ പറ്റും. രോഗിയുടെ ആവശ്യം അനുസരിച്ച് എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഉള്ള ഒരു സ്ഥലത്ത് ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് സർജിക്കൽ ഓങ്കോളജി ഉണ്ട്. സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അത് നമ്മുടെ എക്സ്റ്റെൻസീവായിട്ടുള്ള റാഡിക്കൽ, അതായത് അവയവം മാറ്റിയതിന് ശേഷം അവിടെ വേറെ നമ്മൾ പുതിയതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഉൾപ്പെടെ ലാപ്രോസ്കോപ്പിക് റോബോട്ടിക് സർജറികൾക്ക് സൗകര്യമുള്ള സർജിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ അതിന് ശേഷം അതിന് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയും. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ കൊണ്ട് ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ എല്ലാ സ്പെഷ്യാലിറ്റിയാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. അതിപ്പം നേരത്തെ കീമോതെറാപ്പി മാത്രമായിരുന്നു, പിന്നെ ഇപ്പം നമ്മളത് മാറി ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ക്യാൻസർ വാക്സിൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്ത ചികിത്സാ സങ്കേതമാണ്. പിന്നെ ഇപ്പം നമുക്ക് ഹെമറ്റോളജി, നമുക്ക് ബ്ലഡ് ക്യാൻസർ, ലിംഫോമ, ലുക്കീമിയ, അതിൻ്റെ തുടങ്ങിയ ക്യാൻസറുകൾക്ക് മാത്രമായ ചികിത്സ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെയുള്ള ചികിത്സകൾക്ക് വേണ്ടി നമ്മുടെ ഹെമറ്റോ ഓങ്കോളജി. പിന്നെ നമ്മളുടെ ഏറ്റവും നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റേഡിയേഷൻ ഡിവിഷനാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ്, 25 crores മുകളിൽ വിലയുള്ള റേഡിയേഷൻ മെഷീനുള്ള ഒരു റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ലാത്ത അസുഖങ്ങളുള്ളവർക്ക് കെയർ കൊടുക്കുന്നു. നമ്മൾ ചികിത്സയില്ല എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ തിരിച്ചുവിടത്തില്ല, അവർക്കും നമ്മൾ സാന്ത്വന പരിചരണം കൊടുക്കുന്ന പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഇത് കൂടാതെ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ ഈ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന, ഒരു ഡയഗ്നോസ് വന്ന, അവരുടെ മാനസികമായ നില എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സൈക്കോ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു സൈക്കോളജിസ്റ്റ് ഈ ഓങ്കോളജിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കാണുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞുള്ള സൈക്കോ ഓങ്കോളജിസ്റ്റ്. പിന്നെ നമ്മളുടെ അവരുടെ ഡയറ്റ് പ്ലാൻ, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ കഴിക്കാൻ പറ്റത്തില്ല, അതെപ്പോഴും ആൾക്കാർ അങ്ങനെ ഒരു അതിനുവേണ്ടി ഒരു ഡയറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഡയറ്ററ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ നമ്മുടെ പെറ്റ് സ്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, തൈറോയിഡിൻ്റെ സ്കാനൊക്കെ ചെയ്യുന്ന ന്യൂക്ലിയർ മെഡിസിൻ, അങ്ങനെ ഒരു അതിൻ്റെ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് നടത്തുന്ന ചികിത്സ നടത്തുന്ന ന്യൂക്ലിയർ മെഡിസിൻ അവർ. പിന്നെ ഇതുകൂടാതെ വേറെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഈ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന മറ്റ് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ്, ഇത്രയാണ് നമ്മൾ കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. അപ്പൊ
0: തീർച്ചയായിട്ടും ഓരോ പേഷ്യന്റ് അവരുടെ, ഇപ്പൊ നമുക്ക് പണം സമ്പാദിക്കാം, പക്ഷെ ആരോഗ്യം എന്ന് പറയുന്നത് അതൊരു
1: പണത്തിന്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ വെച്ചത്. നമ്മള് കാലം കഴിയും തോറും ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് കൂടി വരുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് നമ്മളിപ്പം ഒരു സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം നമ്മുടെ ഒരു സർജന്റെ സർജിക്കൽ ഫീ ഉണ്ട്, അതെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ട് ടോട്ടൽ ബില്ലിൽ വ്യത്യാസങ്ങൾ വരുന്നു. കാരണം ഈ പുതിയ പുതിയ മരുന്നുകൾ, പുതിയ പുതിയ സങ്കേതങ്ങൾ, ഇതെല്ലാം വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ എക്സ്പെൻസസ്
0: കൂടി.
1: അപ്പൊ ടോട്ടൽ ബില്ലിൽ അത് വല്ലാതെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക്, എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരു എല്ലാവരും ഒരു മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് പോകുക എന്നുള്ളതാണ്.
0: അപ്പൊ
1: ചിലർ പറയാ ഞാൻ അങ്ങേരി ഇൻഷുറൻസിന്റെ ഏജന്റ് ആണ്, അതിലല്ല. കാരണം വെച്ചാൽ നമുക്ക് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ക്യാൻസർ പോലെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്കൊരു ഏറ്റവും കുറഞ്ഞതൊരു 7-8 lakhs എങ്കിലും നമുക്ക് മിനിമം ചികിത്സ, ഏറ്റവും ഒരു ചെറിയ രീതിയിലുള്ള അസുഖമാണ്. സീരിയസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പർ ലിമിറ്റ് ഇല്ലതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിന്റെ നട്ടില് തകർന്നു പോകും. അപ്പൊ നമുക്ക് ഈ ഒരു നേരത്തെ ഒരു ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് ഒരു മാസമല്ല, ഒരു ഇയർലി ആണല്ലോ നമ്മൾ ഇൻഷുറൻസ്, അല്ലെങ്കിൽ മന്ത്ലി ഉണ്ട്. അത് ഏതെങ്കിലും കമ്പനിയുടെ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ബർഡൻ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞതുപോലെയുള്ള കുടുംബം തകർത്തു എന്ന് പറഞ്ഞ അസുഖത്തിന്റെ, അല്ലാതെ ഈ ക്യാൻസർ മാത്രമല്ല നമുക്ക് ഭാവിയിലേക്ക് അത് മസ്റ്റാണ്. കാരണം ചെലവുകൾ കൂടി വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മിക്കവാറും ഉള്ളവരല്ലേ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. നമുക്ക് ഒത്തിരി ഒന്നും എന്താ പറയുക, അല്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഈ 45-50 വയസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവിങ്സ് എല്ലാം എടുത്തു കളഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. അപ്പൊ ഈ സേവിങ്സിന്റെ കൂടുതൽ ചെറിയ എമൗണ്ട് നമ്മൾ ഇൻഷുറൻസിന്റെ ഇന്ന കമ്പനി ഒന്നും ഞാൻ പറയത്തില്ല, ഏതെങ്കിലും അതിൻ്റെ പലതും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് എനിക്ക് എക്സാക്ട് ഡീറ്റെയിൽസ് അറിയത്തില്ല. ബട്ട് എങ്കിലും എല്ലാ വീട്ടിലും ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിൽ ഗവൺമെൻറ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ഗവൺമെൻറ് ജീവനക്കാർക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് ആ ഇൻഷുറൻസ് ഇല്ലാത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പലർക്കും. കാരണം വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ എനിക്കിത് വരികയില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത് വരില്ല. പക്ഷെ വന്ന് കഴിയുമ്പം നമുക്ക് നമ്മൾ ആ അതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവിങ്സ് എല്ലാം കളഞ്ഞ് നമ്മൾ വീണ്ടും ബാക്ക് ടു സീറോ. അപ്പൊ ആ ഒരു കഷ്ടപ്പാട് ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് പലരും ഇത് കഴിഞ്ഞു അന്ന് എന്നോട് പറഞ്ഞ ഒരു അന്ന് കണ്ട് 500-600 രൂപ കൊടുത്താൽ എനിക്കൊരു ഇൻഷുറൻസ് എടുക്കായിരുന്നു, 2000 രൂപ കൊടുത്താൽ എടുക്കായിരുന്നു. പക്ഷേ ആ അതെനിക്ക് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ എടുത്തില്ല. അത് നമ്മൾ ക്യാൻസറിനെ മാത്രമല്ല, നമുക്ക് നമ്മൾ പഴയ ആയുസ്സല്ല നമുക്കുള്ളത്. നമ്മളെല്ലാവരും 70-80 വയസ്സ് വരെ ജീവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണേലും നമുക്ക് അസുഖം വരും. അപ്പൊ നമ്മൾ ആ ഒരു കരുതൽ, നമ്മൾ ആ ഒരു റിയാലിറ്റി നമ്മൾ ഇല്ല ഇല്ല എന്നൊരു ഡിനേ അടി എല്ലാവരും വെക്കാതെ നമ്മളൊരു ഇൻഷുറൻസ് സ്കീമിലേക്ക് പോകേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും. അത് നമ്മുടെ ഞാൻ പറഞ്ഞേ ഏറ്റവും ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും
0: ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർ. ഇനി അടുത്തതായിട്ട് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാൻ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സിനിമാ നടിയായിട്ടുള്ള ശ്രീവിദ്യ മാം ഒരു സിനിമയിൽ ക്യാൻസർ രോഗിയായിട്ട് അഭിനയിച്ചു, അങ്ങനെ അതിൽ ഉൾക്കൊണ്ട് അങ്ങനെ ജീവിക്കുകയുണ്ടായി, അതുകൊണ്ട് അവർക്ക് ക്യാൻസർ വന്നു എന്ന്. നമ്മൾ മാനസികമായിട്ട് ക്യാൻസർ വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കും, മനസ്സാണ് ക്യാൻസറിനെ നിർവചിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സാറിന് അതിനോട് പറയാനുള്ളത്?
1: അതിൻ്റെ അകത്ത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, അതായത് നമ്മുടെ ഈ പോസിറ്റീവ് തിങ്കിങ് ഉള്ളതുകൊണ്ട് ക്യാൻസർ വരില്ല എന്ന് പറയുന്ന ഒരു സംഭവം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടൊന്നും ക്യാൻസർ വരാതിരിക്കില്ല. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ നല്ല ഭക്ഷണമൊക്കെയാണ് നമ്മളെ ക്യാൻസർ തരുന്നത്. അല്ല, നമ്മൾ ക്യാൻസർ വരില്ല എന്ന് ചിന്തിച്ച് ഇരുന്നു കൊണ്ട് ക്യാൻസർ വരില്ല എന്നൊരു ഇതില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് പലപ്പോഴും ഈ ഇൻഷുറൻസ് ഒന്നും എടുക്കാതെ ശ്രദ്ധിച്ചാടുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ക്യാൻസർ രോഗിയായി അഭിനയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ വരുമെന്ന് പേടിച്ചത് കൊണ്ടോ ഒന്നും ക്യാൻസർ കൂടുതൽ വരികയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചികിത്സിക്കുന്ന സമയത്ത് ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ ചികിത്സിക്കാൻ എളുപ്പമാണ്. അത് ഒരു വളരെ അവരുടെ ഔട്ട്കമ്മിൽ, അതായത് ഇപ്പം നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞ് നല്ല ഒരു ധൈര്യമുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, ഞാനിത് ടേഡ് ഓവർ ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആളെ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതിപ്പിച്ചിടാൻ
0: പറ്റും.
1: രണ്ടുപേരെ നമ്മൾ സർജറി ഇതേപോലുള്ള ഒരാൾ, ഈ ചിലരുണ്ട് അറിയാലോ അയ്യോ ഞാനിതാ തീർന്നു എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ അവരുടെ കൂടെ അവർക്ക് റൗണ്ട്സ് എടുക്കുമ്പോൾ പോലും എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. എന്നാലും അവർ മിക്കവാറും ഡിസ്ചാർജ്, മറ്റവരും 3 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആയിപ്പോയെങ്കിൽ ഇവരൊരു 7 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുള്ളൂ. കാരണം നമുക്ക് വിടാൻ പറ്റില്ല, സെയിം അസുഖം സെയിം ഓപ്പറേഷൻ സെയിം കൈകൊണ്ട് ചെയ്തതാണ്, പക്ഷേ അവരുടെ ആ അവർക്കത് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, പക്ഷേ അവരുടെ ആ റിക്കവറി പിന്നെ ഡിലേ. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഈ എന്താ മനസ്സിന്റെ ഇതും ഈ ക്യാൻസർ
0: മരുന്നിനൊപ്പം സർജറിക്കൊപ്പം മനസ്സും ഉണ്ടാകണമെന്ന്,
1: മനസ്സിനൊരു പോസിറ്റീവ്. അതെ, ഞാനും ഇത് ടേഡ് ഓവർ ചെയ്യും.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു കാരിറ്റാസിലെ അങ്ങനെ ഒരു ടീം അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഇങ്ങനെ നോക്കി, നിങ്ങൾക്ക് എവിടെയാണ് മാർക്ക് കുറവ് അവിടെ ഒരു ട്യൂഷൻ ടീച്ചറിനെ പോലെ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അതാണ് ഉറപ്പ് നൽകുന്നത്. സർ, ഇനി ഞാൻ ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് വരുവാണ്. അതിൽ എം ആർ ഐ മാമോ പിന്നെ അൾട്രാസൗണ്ട് ബ്രസ്റ്റ് പിന്നെ മാമോഗ്രാം, ഇതിലൊക്കെ അതിൽ മാമോഗ്രാമിലൊരു ഗ്രേഡ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സർ, തൈറോയിഡിൽ വരുമ്പോൾ തൈറോയിഡ്സ് എന്ന് പറയുന്ന പോലെ മാമോയിൽ വരുമ്പം ബൈറാഡ്സോ അങ്ങനെ, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ബൈറാഡ്സ് ആണോ ഈ ഒരു ക്യാൻസർ നിർണ്ണയിക്കുന്ന ഒരു ഒരു സ്കെയിൽ എന്ന് പറയുന്നത്?
1: നമ്മൾ അതാണ് ഒരു സംശയമുള്ളതാണ്. നമ്മൾ ഈ ബൈറാഡ്സിനെ കുറിച്ച് പറയാം. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഈ മാമോഗ്രാം എന്ന് പറയാം. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിനെ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാമോഗ്രാം എന്ന് വിവക്ഷിക്കുന്നത്. ബേസിക്കലി നമ്മൾ മാമോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റേ ഉപയോഗിച്ചുള്ള മാമോഗ്രാമാണ് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത്. അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള ബ്രസ്റ്റ് പരിശോധനയെ നമ്മൾ അൾട്രാസൗണ്ട് മാമോഗ്രാം അല്ലെങ്കിൽ സോണോ മാമോഗ്രാം എന്ന് പറയും. അതുപോലെ തന്നെ MRI ഉപയോഗിച്ച് നമ്മൾ ബ്രസ്റ്റ് പരിശോധിക്കാറുണ്ട്, അതിനെയാണ് നമ്മൾ MR മാമോഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ മൂന്ന് മാമോഗ്രാം. ഇതിനെയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പം റേഡിയോളജിസ്റ്റ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്ത് സർജന് കൊടുക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പേരാണ് ഈ ബൈറാഡ്സ് എന്ന് പറഞ്ഞാൽ. ബൈറാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ബി ഐ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഇമേജിംഗ് ആണ്, പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റാ സിസ്റ്റമാണ് റാഡ്സ്, അതായത് ആർ ഐ ഡി എസ് എന്ന് പറയുന്നത്, അതാണ് ബൈറാഡ്സ് തന്നെ. ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റാ സിസ്റ്റം. അപ്പോൾ ഇതൊരു യൂണിഫോം ആയിട്ട്, അത് എക്സ്റേ മാമോഗ്രാം ആണെങ്കിലും സോണോ മാമോഗ്രാം ആണെങ്കിലും എം ആർ മാമോഗ്രാം ആണെങ്കിലും ഈ ബൈറാഡ്സ് വെച്ചാണ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞത് അത് ക്യാൻസറിൻ്റെ സ്റ്റേജ് ഒന്നുമല്ല. അതിൽ നമ്മൾ ബൈറാഡ്സ് 1 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ, അതായത് ആ പ്രോപ്പർ ആയിട്ട് നല്ലപോലെ എടുത്തിട്ടില്ല, അതുകൊണ്ട് അവർക്ക് അതിനൊരു ഒപ്പീനിയൻ പറയാൻ ആയിട്ടില്ല. ഒരു നീഡ്സ് ഫർദർ ഇവാലുവേഷൻ എന്നുള്ള ഒരു, അല്ല അഡീഷണൽ സ്ക്രീനിങ് വേണം എന്നുള്ള ഒരു ഇതിലാണ് ബൈറാഡ്സ് 1 എന്ന് പറയുന്നത്. ബൈറാഡ്സ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, അതായത് പ്രത്യേകിച്ച് അബ്നോർമാലിറ്റി ഒന്നുമില്ല, അവരുടെ കണ്ടിന്യൂ ഇതെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ബൈറാഡ്സ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനൈൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാൻസർ അല്ല, ബിനൈനാണ്, ബിനൈൻ ഫൈൻഡിങ് ആണ്. പക്ഷേ ഒരു 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അതൊരു ഫോളോ അപ്പ് വീണ്ടും ചെയ്യണമെന്നാണ് ബൈറാഡ്സ് 3 ഉദ്ദേശിക്കുന്നത്. ബൈറാഡ്സ് 4 എന്ന് പറയുമ്പോഴാണ് സസ്പീഷ്യസ് ഓഫ് ക്യാൻസർ ആണ്, അത് ബൈറാഡ്സ് 4A, B, and C ഉണ്ട്. എയിലാണെങ്കിൽ less than 10% ചാൻസ്, ബൈറാഡ്സ് 4B ആകുമ്പോഴത്തേക്കും 10-20% ചാൻസ്, ബൈറാഡ്സ് 4C ആകുമ്പോഴത്തേക്കും നമ്മളത് അവരതിനെ നമ്മൾ എന്താ പറയുക, ഒരു nearly 50% ചാൻസ് എന്ന് പറയും. ബൈറാഡ്സ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സസ്പീഷ്യസ് ഓഫ്, ഓൾമോസ്റ്റ് ക്യാൻസർ എന്ന് തന്നെയാണ് അവർ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൈറാഡ്സ് 6 എന്ന് പറയുമ്പോഴത്തേക്കും ബയോപ്സി എടുത്ത് പ്രൂവ് ചെയ്ത ക്യാൻസറിന് മാമോഗ്രാം ചെയ്യുമ്പോഴാണ് അവരത് ബൈറാഡ്സ് 6 എന്ന് പറയുക.
0: ഓക്കെ സർ, അപ്പോൾ ഈ റേഡിയോളജിസ്റ്റിനാണെങ്കിൽ അപ്പോൾ ഈ ഇമേജസ് കാണുമ്പോൾ ഈ ക്യാൻസർ കലകൾ അങ്ങനെ വ്യാപിച്ചിരിക്കുന്നതൊക്കെ നോക്കി അവർക്കൊരു ഊഹമാണോ അത് എന്തായിരിക്കാം, അത് ബയോപ്സിയും കൂടെ ചേർന്ന് എല്ലാം കൂടെ ചേരുമ്പോഴാണോ ഇത് ക്യാൻസർ എന്ന് കൺഫേം ചെയ്യുന്നത്?
1: ഇമേജിങ്, അതായത് ഈ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇമേജിങ് ആണ്, നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, പ്രോബബിലിറ്റി ആണ്. ഞാൻ പറഞ്ഞ 1, 2, 3, 4 എന്ന് പറഞ്ഞ ആ ലെവലിലുള്ള, നേരത്തെ പറഞ്ഞ സസ്പീഷൻ അല്ലെങ്കിൽ പ്രോബബിളി എന്നൊക്കെ പറയത്തുള്ളൂ, അതിൽ നിന്നും. അപ്പൊ ആ സസ്പെക്റ്റഡ് ഒരു ഏരിയയിൽ സസ്പീഷൻ ഉണ്ടെന്നും എന്നാണ് അവർ പറയുന്നത്. ആ ഏരിയയിൽ നിന്ന് കുറച്ച് കോശങ്ങൾ നമ്മൾ നീഡിൽ ഉപയോഗിച്ച് വലിച്ചെടുക്കും. അത് നമ്മൾ ഫൈൻ നീഡിൽ ഉപയോഗിച്ചെടുത്താൽ, അതിനെ ചെറിയ നീഡിൽ എടുത്താൽ ഫൈൻ നീഡിൽ എന്ന് പറയും, അല്ലെങ്കിൽ വലിയ നീഡിലാണെങ്കിൽ ട്രൂ കട്ട് എന്ന് പറയും. അത് പതോളജിയിൽ കൊടുത്ത് പതോളജിസ്റ്റ് അതിനെ പരിശോധിച്ചതിന് ശേഷം അവര് ക്യാൻസർ കോശങ്ങളെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം അവർ പറയും ഇത് ക്യാൻസർ ആണെന്ന്. അപ്പോഴാണ് ക്യാൻസർ ഡയഗ്നോസിസ് ആണ്.
0: ഓക്കെ സർ, ബയോപ്സി എടുത്ത ക്യാൻസർ പടരുന്ന ഒരു വ്യാജമാണോ ഉള്ളതാണോ?
1: അത് വ്യാജം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പം ഏർലി സ്റ്റേജിലുള്ള ഒരാൾ ഡയഗ്നോസ് ചെയ്യാൻ ചെല്ലുന്നു, അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണത്തില്ല, ബ്രസ്റ്റ് എല്ലാം നോർമലായിരിക്കും. പക്ഷെ ഈ ബയോപ്സി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ കുറച്ച് വേദന വരും, ചുറ്റും റെഡ്നെസ് വരും, അല്ലെങ്കിൽ അവിടെ ചെറിയൊരു ഹെമറ്റാമ വന്ന് ചുമന്നും ഒക്കെ വരും. അപ്പം അവർ നോക്കുമ്പോഴത്തേക്കും ഇത് ചുമ്മാ ഇരുന്നൊരു സാധനമാണ്, ഒരു കുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇവിടെ എല്ലാം ആകെ നീരായി വേദനയായി. അപ്പൊ ഈ വരുന്ന റിയാക്ഷൻസ് എല്ലാം ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ഇത് ക്യാൻസർ പൊട്ടിത്തെറിച്ച് പടരുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല, അത് അതിന്റെ ഒരു ടിഷ്യൂ റിയാക്ഷൻ ആണ്, അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അത് ഒരിക്കലും ശരിയല്ല. നല്ലൊരു ബയോപ്സി നമുക്ക് അസുഖം ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ സബ് ടൈപ്പ് അറിഞ്ഞിട്ട് എന്ത് ചികിത്സയാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടതെന്ന് അറിയാൻ ആവശ്യമാണ്. അതുകൊണ്ട് ബയോപ്സിയെ ഒരു രീതിയിലും പേടിക്കേണ്ട, ബയോപ്സി എപ്പോഴും സേഫാണ്, അത്യാവശ്യമാണ്.
0: ഓക്കെ, ഈ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഈ തെറ്റിദ്ധാരണകളായിട്ട് വരുന്ന സമയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, ഇത് തിരുത്തുക എന്ന് പറയുന്നത് വലിയൊരു, അവരുടെ ഒരു ധാരണയെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്.
1: സാധാരണ ഞാനൊരു പടമൊക്കെ വരച്ച് കാണിക്കും, അപ്പം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും, ചിലര് അതൊക്കെ പടം കൊണ്ടൊക്കെ പോയി വീണ്ടും തിരിച്ച അതേ രീതിയിൽ തന്നെ വരും. പിന്നെ ഞാൻ കൊലർ കുറെ ആൾക്കാർക്ക് ഇതിന്റെ ലിങ്കുകളൊക്കെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ വിശദമായിട്ട് ഞാൻ പഠിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു.
0: ഓക്കെ, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്, പറയാനായിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരികെ എത്താം. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്തനായിട്ടുള്ള കൺസൾട്ടന്റ് സർജിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ് കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയത്ത് നിന്നുമാണ് സാർ നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിംഗ് ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
8: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
9: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 90.5. ജോജോ വി ജോസഫ് സാറാണ്. സാർ ഇങ്ങനെ കുറേ ക്യാൻസറിന്റെ മിഥ്യാധാരണകളെ ഒക്കെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ നമ്മൾ ഇനി അടുത്തൊരു സംശയം ഞാൻ പറയട്ടെ. നമ്മൾ ഫോൺ ഇങ്ങനെ അടുത്ത് വെച്ച് രാത്രി കിടന്നുറങ്ങുവാണ്. നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന കൂട്ടത്തിൽ നമ്മുടെ കൈ തട്ടി നമ്മുടെ നെഞ്ചിൻ്റെ അടുത്തോട്ടൊക്കെ ആയിരിക്കും. നിരന്തരമായി റേഡിയേഷൻ അടിക്കുമ്പോൾ ഉറപ്പായിട്ടും ക്യാൻസർ വരും. എന്താണ് സാറിന് പറയാനുള്ളത്?
1: അത് സാധിക്കും മാത്രമല്ല, ഒത്തിരി ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്. മൊബൈൽ ഫോൺ പോക്കറ്റിൽ ഇട്ട് നീഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വരും, അതുപോലെ മൊബൈൽ ഫോൺ പോക്കറ്റിൽ ഇട്ടുണ്ടെന്ന് കഴിഞ്ഞാല് കുട്ടികളുണ്ടാവില്ല, അങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ട്. ഇതിനകത്തെല്ലാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന അതിനോടനുബന്ധിച്ച് ഒരു വാക്ക്, മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്ന് പറയും. അപ്പം റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് റേഡിയേഷൻ അടിച്ചാൽ ക്യാൻസർ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടുള്ള ആ വാക്കിൽ നിന്നാണ് ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ അല്പം സയൻസ് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ക്ലാരിറ്റി വരുള്ളൂ. ഈ നമ്മുടെ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ഈ സകല എനർജിയും സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ അകത്ത് വരുന്നതാണ്. അതിൻ്റെ ഒരെൻഡിൽ ഏറ്റവും ഇങ്ങേയറ്റം എന്ന് പറയുന്നത് നമ്മളുടെ റേഡിയോ വേവ്സ് എന്ന് പറയും. ആ റേഡിയോ വേവ് ഇങ്ങനെ കൂടിക്കൂടി വന്ന് മൈക്രോവേവ് ആയി ഇങ്ങനെ വന്ന് പിന്നെ വരുന്നത് നമ്മുടെ വിസിബിൾ ലൈറ്റാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ വിസിബിൾ ലൈറ്റ്, ആ വിസിബിൾ ലൈറ്റിന് എനർജിയാണ്. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോഴാണ് പിന്നെ അങ്ങേയറ്റത്ത് വരുന്നതാണ് എക്സ് റേസും ഗാമാ റേസും. ഇതിൽ ഈ എക്സ് റേസും ഗാമാ റേസിനും നമ്മൾ അയണൈസിങ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മൊത്തം സ്പെക്ട്രത്തെയും നമ്മൾ റേഡിയേഷനാണ്, അപ്പോൾ മൊബൈൽ ഫോണിലും റേഡിയേഷനാണ്. അതിൽ ഈ എക്സ് റേയും ഗാമാ റേയും അയണൈസിങ് റേഡിയേഷനാണ്. അയണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന റേഡിയേഷനാണ്. അപ്പം അത് മേത്ത് വീണാൽ നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിക്കും. പക്ഷേ ഇങ്ങേയറ്റത്തെ, അതായത് നമ്മുടെ ഈ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്തും കഴിഞ്ഞ്, അതായത് നമ്മൾ ഡെയിലി അടിച്ചുകൊണ്ടിരിക്കുന്ന വിസിബിൾ ലൈറ്റിൻ്റെയും വേവ് ലെങ്തും കഴിഞ്ഞ് അങ്ങ് പുറകെ കിടക്കുന്നതാണ് ഈ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ എഫ് എമ്മിന് ഉപയോഗിക്കുന്ന റേഡിയോയുടെ വേവ് ആയാലും മൊബൈൽ ഫോണിൻ്റെ റേഡിയോയുടെ വേവ് ആയാലും മൊബൈൽ ടവറിൽ ഉപയോഗിക്കുന്നതായാലും ഒക്കെ ആ റേഡിയോ വേവ്സ് ആണ്. അത് വളരെ നിരുപദ്രവമായിട്ട്

0: ായ വേവുകളാണ് അത്. നമുക്ക് ഒരു രീതിയിലും ക്യാൻസറോ സ്പേം കുറയ്ക്കുകയോ ഇൻഫെർട്ടിലിറ്റിയോ അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ അങ്ങനെ നമ്മൾ ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. ലൈറ്റിനേക്കാളും താഴെയുള്ള വേവ്സ് ആണ് ഈ റേഡിയോ വേവ്സ്.
1: അപ്പൊ ധൈര്യമായിട്ട് മൊബൈൽ എടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങാം. അത് കുറെ പേർക്ക് ഇപ്പൊ സമാധാനമായിരിക്കും. അപ്പൊ ഇന്ന് മുതൽ ഞങ്ങൾ സെറ്റ്. ഓക്കെ, അപ്പൊ സാർ അക്കൂട്ടത്തില് ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് ബ്രക്ക എന്ന് പറയുന്ന ഒരു ജീനിനെ പറ്റിയിട്ടൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് എനിക്കൊന്നും അറിയില്ല, ചോദ്യം ചോദിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ
0: സാറേ, ഈ ബ്രസ്റ്റ് ക്യാൻസറോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ബി ആർ സി എന്ന് ബ്രക്ക എന്നാണ് പറയുന്നത്, ബി ആർ സി എൻ ആണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ജീനിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ബി ആർ സി എന്ന് പറയുന്നത്. അത് ബി ആർ സി എ 1 and 2 ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു ജീനാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, പിന്നെ മെയിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈ മൂന്ന് ക്യാൻസറിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ജീനാണ്. അപ്പം നമ്മളറിയാലോ, നമ്മുടെ സയൻസ് പുരോഗതി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ജനറ്റിക് ടെസ്റ്റ് വഴി ഈ ജീനുണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു ഇത് പറയുമ്പോഴോ, ഒരു ആഞ്ചലിന ജോളി എന്ന് പറഞ്ഞൊരു സിനിമാ നടിയെ, മറ്റേ ഹോളിവുഡ് സ്റ്റാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്തു, അവരുടെ ഓവറിയും റിമൂവ് ചെയ്തു. കാരണം അവർക്ക് ഈ ബി ആർ സി എ 1 and 2 പോസിറ്റീവ് ആയിരുന്നു. അവരങ്ങനെ ചെയ്തു. അവരെന്ന് വെച്ചാൽ ഈ ക്യാൻസർ അവിടെ വരാതിരിക്കാനായിരുന്നു. അപ്പൊ ഈ പോസിറ്റീവ് ആണെങ്കിൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ഉണ്ടെന്ന് വെച്ച് മസ്റ്റായിട്ടും വരുമെന്നില്ല, ഒരു 80% ചാൻസ് ഉണ്ട് ക്യാൻസർ വരാനായിട്ട്. അപ്പൊ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് നമുക്ക് ഒന്നുകിൽ അവർക്ക് ഹോർമോൺസ് എടുക്കാം, അതുപോലെ സ്ക്രീനിങ് പ്രൊസീജിയർ പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് സർജറി ചെയ്യാനും പറ്റും. ഈ ഞാൻ പറഞ്ഞ പോലെ ബ്രസ്റ്റ് റിമൂവൽ, ഓവറി റിമൂവൽ ചെയ്ത് ഈ അവയോ ഈ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരാതെ തടയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. പിന്നെ ഈ ബി ആർ സി എ 1 and 2 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡി എൻ എക്ക് ഡാമേജ് വരുമ്പോഴാണ് ക്യാൻസർ വരുന്നത്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഡി എൻ എ ഡാമേജസ് ഉണ്ടാകുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുന്ന ഒരു ജീനാണ് ഈ ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂമർ സപ്രസർ ജീനിൽ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് ഈ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. ഡെയിലി നമ്മൾ ഓരോരോ ശരീരത്തിൽ ഓരോ ക്ഷതങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഡാമേജസ് അപ്പോൾ തന്നെ നമ്മുടെ ശരീരം റിപ്പയർ ചെയ്തുള്ളത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ജീനാണ് ഈ ട്യൂമർ സപ്രസർ ജീൻ. അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനാണ് ഈ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂമർ സപ്രസർ ജീനായ ബി ആർ സി എ 1-2 ഡാമേജ്ഡ് ആയാൽ ഈ റിപ്പയറിംഗ് ഡെഫിഷ്യൻ്റ് ആകും, അപ്പോഴാണ് നമുക്ക് ക്യാൻസർ സാധ്യത ഉള്ളത്. ഇതാണ് ബി ആർ സി എ 1, BRCA2 എന്ന് പറഞ്ഞാൽ ബ്രക്ക നമ്മൾ ബി ആർ സി എന്ന് ബ്രക്ക എന്നാണ് പറയുന്നത്, ബി ആർ സി എൻ ആണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ജീനിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ബി ആർ സി എന്ന് പറയുന്നത്. അത് ബി ആർ സി എ 1 and 2 ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു ജീനാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, പിന്നെ മെയിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈ മൂന്ന് ക്യാൻസറിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ജീനാണ്. അപ്പം നമ്മളറിയാലോ, നമ്മുടെ സയൻസ് പുരോഗതി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ജനറ്റിക് ടെസ്റ്റ് വഴി ഈ ജീനുണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു ഇത് പറയുമ്പോഴോ, ഒരു ആഞ്ചലിന ജോളി എന്ന് പറഞ്ഞൊരു സിനിമാ നടിയെ, മറ്റേ ഹോളിവുഡ് സ്റ്റാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്തു, അവരുടെ ഓവറിയും റിമൂവ് ചെയ്തു. കാരണം അവർക്ക് ഈ ബി ആർ സി എ 1 and 2 പോസിറ്റീവ് ആയിരുന്നു.
1: അവരങ്ങനെ ചെയ്തു.
0: അവരെന്ന് വെച്ചാൽ ഈ ക്യാൻസർ അവിടെ വരാതിരിക്കാനായിരുന്നു. അപ്പൊ ഈ പോസിറ്റീവ് ആണെങ്കിൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ഉണ്ടെന്ന് വെച്ച് മസ്റ്റായിട്ടും വരുന്നില്ല, ഒരു 80% ചാൻസ് ഉണ്ട് ക്യാൻസർ വരാനായിട്ട്. അപ്പൊ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് നമുക്ക് ഒന്നുകിൽ അവർക്ക് ഹോർമോൺസ് എടുക്കാം, അതുപോലെ സ്ക്രീനിങ് പ്രൊസീജിയർ പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് സർജറി ചെയ്യാനും പറ്റും. ഈ ഞാൻ പറഞ്ഞ പോലെ ബ്രസ്റ്റ് റിമൂവൽ, ഓവറി റിമൂവൽ ചെയ്ത് ഈ അവയോ ഈ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരാതെ തടയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. പിന്നെ ഈ ബി ആർ സി എ 1 and 2 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡി എൻ എക്ക് ഡാമേജ് വരുമ്പോഴാണ് ക്യാൻസർ വരുന്നത്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഡി എൻ എ ഡാമേജസ് ഉണ്ടാകുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുന്ന ഒരു ജീനാണ് ഈ ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂമർ സപ്രസർ ജീനിൽ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് ഈ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. ഡെയിലി നമ്മൾ ഓരോരോ ശരീരത്തിൽ ഓരോ ക്ഷതങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഡാമേജസ് അപ്പോൾ തന്നെ നമ്മുടെ ശരീരം റിപ്പയർ ചെയ്തുള്ളത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ജീനാണ് ഈ ട്യൂമർ സപ്രസർ ജീൻ. അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനാണ് ഈ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂമർ സപ്രസർ ജീനായ ബി ആർ സി എ 1-2 ഡാമേജ്ഡ് ആയാൽ ഈ റിപ്പയറിംഗ് ഡെഫിഷ്യൻ്റ് ആകും, അപ്പോഴാണ് നമുക്ക് ക്യാൻസർ സാധ്യത ഉള്ളത്. ഇതാണ് ബി ആർ സി എ 1, BRCA2 എന്ന് പറഞ്ഞാൽ ബ്രക്ക നമ്മൾ അറിയപ്പെടുന്ന ജീനിൻ്റെ പ്രത്യേകതയും ഇമ്പോർട്ടൻസും.
1: ഓക്കെ സാർ, ഇനി സാറിനോട് ചോദിക്കുകയാണ്, നമ്മൾ എങ്ങനെ പറയുകയാണ്, എപ്പോഴും ഞാൻ ഡോക്ടേഴ്സ് വരുമ്പോൾ പറയും നമ്മുടെ ആരോഗ്യത്തിന് ഇന്ന ഭക്ഷണം കഴിക്കൂ, ഇന്ന ഭക്ഷണം കഴിച്ചാൽ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ക്യാൻസർ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ഭക്ഷണത്തെ പറ്റിയിട്ട് സാറിന് പറയാൻ പറ്റുമോ?
0: അങ്ങനെ ഞാനൊരു എക്സോട്ടിക് ഭക്ഷണം പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. നമ്മള് നമ്മള് പറയുന്ന കേരളത്തിലെ സാധാരണ ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത്. ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മളൊരു എല്ലാ ഇതേ ദിവസവും നമ്മള് ബ്രക്കോളി പുഴുങ്ങി തിന്ന് ജീവിച്ചോളൂ, അല്ലെങ്കിൽ നമ്മള് ഇത് ഈ വേറൊന്നും കഴിക്കരുത് എന്നൊക്കെ ഒന്നും പറഞ്ഞ് നമ്മളൊരു ഭക്ഷണ രീതി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു പ്രാക്ടിക്കലി പോസിബിളും അല്ല. അതായത് നമുക്കൊരു ഗൈഡ് ലൈൻ പറയാം, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ എവരിത്തിങ് ഇൻ മോഡറേഷൻ ഈസ് ബെസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഒന്നും നമ്മൾ ഓവർ ഡു ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്യണം, മറ്റേ കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത് എന്നല്ല. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ലിമിറ്റ് ചെയ്യുക, ഇപ്പൊ എക്സ്പെഷ്യലി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, അതായത് ബേക്കറി ഭക്ഷണങ്ങൾ, അതുപോലെ നമ്മുടെ ഈ പിന്നെ ചോറാണെങ്കിൽ നമ്മൾ കഴിയുന്നത് കുത്തിരി കഴിക്കുക. നമ്മള് പിന്നെ വൈറ്റ് റൈസിലേക്ക് പോകുമ്പോൾ പോളിഷ് ചെയ്ത് കളയാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പിന്നെ മൈദാ ഉപയോഗിച്ച് നമ്മൾ കഴിക്കരുതെന്നല്ല, മൈദാ കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ അതാണ് ബേക്കറി ആഹാരങ്ങൾ. നമ്മള് നമ്മുടെ ഇപ്പൊ നമ്മള് സാറിന് ഇഡ്ഡലിയും ദോശയ്ക്കും പകരം നമ്മള് ബ്രെഡ് ആക്കുവാണ്, അപ്പൊ നമ്മള് റിഫൈൻഡ് ആയി. അപ്പൊ നമ്മള് ചുമ്മാ നമ്മള് ഇപ്പൊ നമ്മള് സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തു വിടുന്നു, നമ്മുടെ പല പ്രാവശ്യം പറയാറുണ്ട്, പിള്ളേർക്കെല്ലാം നമ്മള് ബ്രെഡ് കൊടുത്തുവിടും, സോസേജ് കൊടുത്തുവിടും, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് എന്ന് പറഞ്ഞു വരുന്ന പരസ്യം വരുന്ന സിനിമാ നടിമാര് വന്ന കുട്ടി കഴിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സാധനം, അതൊക്കെ അൾട്രാ റെഡ് ഡേഞ്ചറസ് സാധനമാണ്. നമ്മുടെ നാട്ടിലുള്ള ഈ കുട്ടികൾക്ക് ഇഡ്ഡലിയും ദോശയും കൊടുത്ത് വേണം വിടാനായിട്ട്, അല്ലാതെ ഈ സീരിയൽസ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസോ അല്ലെങ്കിൽ ഈ പിന്നെ സോസേജോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ബർഗറോ ഒന്നും അല്ല അവർക്ക് കൊടുത്തു വിടേണ്ടത്. അങ്ങനത്തെ ഫുഡുകൾ ഒഴിവാക്കുക, സാധാരണ നോർമൽ ഡയറ്റിലേക്ക്. അപ്പം ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക. പിന്നെയുള്ള അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്ത മീറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പം നമ്മളെ ഇപ്പോൾ കണ്ടുവരുന്ന നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ അകത്തും വരുന്ന പാറ്റി എന്ന് പറഞ്ഞാൽ മീറ്റിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്, അതാണ് ഏറ്റവും ഡേഞ്ചറസ് സാധനം. അതുപോലെ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനത്തെ ഫുഡിലേക്ക് പോകരുത്. അതാണ്. പിന്നെ മീറ്റ് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കുക്കിങ്, അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ മീറ്റിനെ നമ്മൾ ചൂട്ടിൽ ചൂടിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ അത് അതിന് ഫാറ്റെല്ലാം ഉരുകി വീണ് അതിന്ന് ഉള്ള ഈ പുകയെല്ലാം കൂടി മീറ്റിലേക്ക് വീഴുന്ന രീതിയിലുള്ള കുക്കിങ്ങുകൾ, പ്രത്യേകിച്ച് പേര് നമ്മുടെ ബാർബക്യൂ എല്ലാം അതെല്ലാം ഒന്നും റെഗുലറായിട്ട് നമ്മൾ കഴിക്കരുത്. കഴിയുന്നത് നമ്മൾ അതുപോലെ തന്നെ വറുത്ത് ഈ മീറ്റ് ഹൈ ഒത്തിരി ഹൈ ടെമ്പറേച്ചർ കുക്കിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം അന്നേരമാണ് അതിൻ്റെ അകത്ത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും മറ്റ് അതുപോലെയുള്ള ടോക്സിക് കെമിക്കൽസ് ഉണ്ടാകുന്നത്. അപ്പം അത് അവോയ്ഡ് ചെയ്യുക. ഇതാണ് നമ്മളൊരു ബേസിക് ഗൈഡ് ലൈൻ, അതായത് നമ്മളൊരു നോർമൽ ഡയറ്റ് നമുക്ക് കഴിച്ചു പോകാം. പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾ ഉറക്കുക, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കുറയ്ക്കുക. പിന്നെ റെഗുലർ എക്സസൈസ്, ഇതാണ് ഒരു ഹെൽത്തി ലൈഫിനുള്ള ബേസിക് പ്രിൻസിപ്പിൾ. അല്ലാതെ ഒരു എക്സോട്ടിക്, അതായത് ദിവസവും രാവിലെ
1: ഇത് മാത്രം കഴിക്കുക എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ജീവിത ശൈലിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളുടെയൊക്കെ തോത് കൂട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് എന്താണ് അതിനെ പറ്റിയിട്ട്
0: പറയാൻ? ശരിയാണ്,
1: അങ്ങനെയാണോ?
0: അങ്ങനെയാണ്.
1: അപ്പൊ അതേ സമയത്ത് തന്നെ പാരമ്പര്യവും ഒരു ഘടകമാവുന്നുണ്ടല്ലോ.
0: പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള ക്യാൻസറിന് മാത്രം ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 3% അല്ലെങ്കിൽ 4% ഉള്ളൂ പാരമ്പര്യമായിട്ടുള്ള ക്യാൻസർ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്പൊറാഡിക് എന്ന് പറയും. സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോൾ എങ്ങനെ എന്ന് നമുക്കറിയത്തില്ല. അത് സംഭവിക്കുന്നത് നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലുമാണ്. അതിനാണ് ക്യാൻസർ വരുന്നത്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ എക്സസൈസ് ഇല്ലായ്മ അല്ലെങ്കിൽ വ്യായാമക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ആണ് നമ്മുടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. നമ്മൾ നല്ലപോലെ അധ്വാനിക്കും, നല്ലപോലെ ഭക്ഷണം കഴിക്കും, നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടെ അധ്വാനപ്പാട്ട് പകളഞ്ഞു, നമ്മൾ നല്ലപോലെ ഭക്ഷണം
1: കഴിക്കുന്നുണ്ട്.
0: അപ്പോൾ നമ്മുടെ പിന്നെ ഈ ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ നമ്മൾ പൊണ്ണത്തടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഈ സുമോ ചാമ്പ്യനെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഐഡിയൽ വെയിറ്റ് നമുക്ക് ഉണ്ട്, ഓരോ ഏജിനും ഓരോ ഹൈറ്റിനും അനുസരിച്ച് നമുക്കുണ്ട്. അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ആണ്. എക്സ്പെഷ്യലി നമ്മളുടെ മലയാളികളുടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് ചുറ്റുമാണ്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് തടി. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ അവനെ ഒരു വലിയ തടി ഇടരുത്, പക്ഷേ ഇവിടെ കുടവയറും കാണും, വയറിനകത്ത് നിറച്ച് ഫാറ്റും കാണും. അപ്പോൾ ആ രീതിയിലുള്ള ഈ പൊണ്ണത്തടി ആണ് ഈ നമ്മുടെ പ്രധാന എല്ലാ ക്യാൻസർ മാത്രമല്ല പ്രഷർ പ്രമേഹം എല്ലാത്തിനും ഉള്ള ഒരു മൂലകാരണമായിട്ട്. പിന്നെ ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോസസ്ഡ് മീറ്റ്, പച്ചക്കറികളുടെ കുറവ്, പ്ലസ് ആൽക്കഹോൾ ആൻഡ് സ്മോക്ക്, ഇത്രയാണ് നമുക്ക് ക്യാൻസറിനുള്ള കാരണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യാൻസർ ഈസ് എ പ്രിവെന്റബിൾ ഡിസീസ്.
1: തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ സർവൈക്കൽ ക്യാൻസർ നമുക്ക് ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ നമുക്ക് പരിഹരിക്കാം എന്ന് പറയുന്ന ഒരേ ഒരു ക്യാൻസറേ ഉള്ളൂ സർവൈക്കൽ ക്യാൻസർ എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിനോട് ഞാൻ അഭിപ്രായത്തിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് ബാധിക്കുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ക്യാൻസർ രോഗം തന്നെയാണ് സർവൈക്കൽ ക്യാൻസർ. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഓരോ ക്യാൻസർ സർജിക്കൽ ഓൺകോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സാറിന് എന്താണ് പറയാനുള്ളത്?
0: സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ അവരുടെ അമേരിക്കയുടെ കണക്കനുസരിച്ച് 2050 ആകുമ്പോഴത്തേക്കും ഈ സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയങ്ങളിലെ ക്യാൻസർ, അവർ നമ്മുടെ വസൂരിയൊക്കെ കളഞ്ഞതുപോലെ കളയുമെന്നാണ് പറയുന്നത് വാക്സിൻ വഴി. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ വഴി ഇതിനെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 95% നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം നമുക്ക് സർക്കാർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണം. നേരത്തെ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരുന്നു. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും എനിക്ക് തോന്നുന്നു കേരള ഗവൺമെൻറ്റും അത് അംഗീകരിച്ചു എന്ന് തോന്നുന്നു. കാരണം സ്കൂൾ കുട്ടികൾക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ കൊടുക്കുക, അങ്ങനെ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ അസുഖം നമുക്ക് ഒരു 95% എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു 95% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിറ്റക്ഷൻ, അത് നമുക്ക് പാപ്സ്മിയർ എന്ന് പറയും. പാപ്സ്മിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗർഭാശയത്തിൻ്റെ മുഖത്തു നിന്നും കുറച്ച് കോശങ്ങളെടുത്ത് പരിശോധിക്കുന്ന ഒരു പരിശോധനയാണ്. അതുപോലെ തന്നെ ഈ ഇതിനോടൊപ്പം ഈ സെർവൈക്കൽ ക്യാൻസറിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. ആ വൈറസിനെതിരെയാണ് ഞാൻ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ സെർവിക്സിലുണ്ടോയെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് നമ്മൾ സ്ക്രീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സ്ക്രീനിങ്ങിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മളത് 20 years തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട്
1: എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരു പാപ്സ്മിയർ ടെസ്റ്റ് എടുത്തിരിക്കണം, ഒരു 20 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ എടുത്തിരിക്കണം എന്നാണോ സാറിന് നിർദ്ദേശിക്കാനുള്ളത്? ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും സ്ത്രീകളെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്ന ഒരു പരാതി എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു തോത് അത് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമോ, എന്താണ് പ്രാഥമിക ലക്ഷണങ്ങൾ, ഇതിനെ പറ്റിയിട്ട് പ്രായം ചെന്നവർക്ക് മാത്രമേ പ്രോസ്റ്റാറ്റിക് വീക്കങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. സാറിന് എന്താണ്, അല്പം പ്രായം ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, അച്ഛന്മാരോടൊക്കെ എന്താണ് സാറിന് പറയാനുള്ളത്?
0: സ്ത്രീകളുടെ ക്യാൻസറിനെ കുറിച്ച് പറയുന്നതിൻ്റെ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദപ്പെടുത്തി വിടാൻ പറ്റുന്ന ക്യാൻസർ ആയതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ ക്യാൻസറിനെ കുറിച്ച് എപ്പോഴും എല്ലാവരും വരുമ്പം പറയുന്നത്. കാരണം നമ്മൾ ചില ക്യാൻസറുകളൊന്നും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതുപോലെ കണ്ടുപിടിച്ചാലും ചികിത്സിച്ചാലും ഭേദമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാൻസറുകളും ഈസി ആയിട്ട് ആശുപത്രിയിൽ പോലും പോകാതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ സെൽഫായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകളുടെ ക്യാൻസറിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഈ ബോധവൽക്കരണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വളരുന്ന ഒരു അവയവം, അതായത് പ്രായമാകും തോറും വളരും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നശിച്ചു പോകും, ഈ പ്രോസ്റ്റേറ്റ് മാത്രമേ വളരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അതാണ്. നമ്മളിപ്പോൾ ഒരു 80 വയസ്സുള്ള എല്ലാവരെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 80 വയസ്സ് മരിച്ച എല്ലാവരുടെയും പ്രോസ്റ്റേറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത് എല്ലാവരിലും ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചേഞ്ചസ്
1: ഉണ്ടായിട്ടുണ്ടാവും.
0: അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇതാണ്. അതിൽ ആ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ഗ്രൂപ്പ് അങ്ങനെ സ്ലോ ഗ്രോയിങ് ആണ്, വളരെ ഇൻഡോളൻ്റ് ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇതിൻ്റെ ആ ഇൻസിഡൻസ് അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന പ്രായം താഴോട്ട് വന്നിട്ടുണ്ട്.
1: ഒരു ഒരു നിമിഷം സാർ, നമുക്കൊരു കോളർ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്, ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞോളൂ.
2: അത് കുറേ വർഷമായിട്ടുണ്ട്, അത് നമ്മള് പേടിയൊന്നുമില്ല, നമ്മള് കൊണ്ട് കാണിച്ചിട്ടില്ല. പിന്നെ എന്താണ്
0: കുറേ നാളുകളായിട്ട് വളരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നമ്മള്
2: വളരുന്നൊന്നുമില്ല, അങ്ങനെ
0: അത് യൂഷ്വലി സാധാരണ രീതിയിൽ പ്രശ്നം ഉണ്ടാവത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്രയും കാലം ഒന്നും ഒരു പ്രശ്നമുള്ള ഒരു മുഴകളോ അതുപോലെ നീണ്ടു നിൽക്കില്ല. ഒരു അടുത്തുള്ള ഒരു സർജനെ കാണിച്ചോളൂ. എനിക്ക് അത് വളരുന്നില്ലാത്താണെങ്കിൽ കേട്ടിട്ട് ഒരു സെബേഷ്യസിസ്റ്റ് പോലെ വല്ലതും ആണ് എനിക്ക് തോന്നുന്നത്. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല.
2: അതുകൊണ്ട്
0: പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല.
2: അത് ആ ഈ നമ്മുടെ കാലത്ത് ചെല്ലിങ്ങനെയല്ല, കണ്ട അത് തൊടുമ്പം അതിന് ചെന്നു ചെന്ന്
0: തോന്നുന്നു.
1: ഒരു പക്ഷേ ഒരു ഡോക്ടറിന്റെ ഇങ്ങനെയുള്ള ഒരു വാക്ക് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് തത്സമയം ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. നമ്മുടെ കൂടെയുള്ളത് കോട്ടയം കാരിറ്റാസ് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ്. പ്രഗത്ഭനായിട്ടുള്ള ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനാണ്, സർജിക്കൽ ഓൺകോളജിസ്റ്റ് ആണ് കേട്ടോ. എത്ര പേഷ്യൻസ് സാറൊന്ന് ആലോചിക്കുക, 25 വർഷത്തെ സർവീസിൽ എത്രത്തോളം സർജറികൾ ചെയ്തങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. മറ്റൊരു രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുക പോലെയല്ല ഈ ഒരു ഭയപ്പാടോടുകൂടി ഓരോ കാലഘട്ടങ്ങളും ഓരോരോ പുതിയ പുതിയ പഠനങ്ങൾ കണ്ടെത്തും. അതിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കും എല്ലാ കേസും ഇന്ന ആൾക്ക് ഇന്നതുപോലെ വന്നു, എല്ലാ പേഷ്യൻസിലും വ്യത്യസ്തമായ ഓരോ പാഠപുസ്തകമാണ് ഓരോരോ പേഷ്യൻസും നമുക്കായിട്ട് തരുന്നത്. ആ അനുഭവങ്ങളിലൂടെ ചെയ്ത് ഇത്രയേറെ സർജറികൾ, ഇത്രയേറെ പേരുടെ കണ്ണീരിൽ കുതിർന്നു വരുന്ന, ജീവിതം ഇനി ഇല്ല എന്ന് പറഞ്ഞ് വരുന്നവരുടെ മുന്നിൽ ഒരു പുഞ്ചിരിയായി മാറാൻ കഴിഞ്ഞ, കൃത്യതയുള്ള കത്രികയുമായി നിൽക്കുന്ന സർജൻ എന്ന് തന്നെ വേണമെങ്കിൽ ണമെങ്കിലല്ല ആണ്. അപ്പോൾ ആ ഓരോ പുഞ്ചിരിയും പ്രാർത്ഥനയാണ് അല്ലേ സർ? നമ്മുടെ ഒരു മേഖലയിൽ നമ്മൾ ഏത് തൊഴിലായിക്കൊള്ളട്ടെ, അവിടെ ആ പോകുന്നത് കേൾക്കും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഡോക്ടേഴ്സ് ആകുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ വീട്ടുകാരുടെ ആ തൊഴുകൈകളോടുകൂടി. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും മനസ്സന്തോഷം തോന്നിയ ഒരു ഒരുപാട് അനുഭവങ്ങളുണ്ടേ. എന്നിരുന്നാലും സാറിന് പെട്ടെന്ന്, ഞാനിങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ എന്താണ്?
0: അങ്ങനെ നിരവധിയായ അനുഭവങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഓരോരുത്തരും നമുക്ക് അവരുടെ ഓരോ പുഞ്ചിരിയും നമുക്കൊരു എന്താ പറയുന്നത് ഒരു അനുഭവം തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനില്ലെങ്കിൽ എല്ലാവരും നമ്മൾ ആ പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടൊക്കെ കേട്ട് അവർ തിരിച്ച് കാണാൻ വരുമ്പോൾ അതൊരു വളരെ എന്താ പറയുക ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അനുഭവം തന്നെയാണ്. ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ എന്താ പറയുക റീസെൻ്റ്ലി ഉണ്ടായ ഒരു സംഭവം പറയാം. അത് ഞാൻ അടുത്തൊരു ഒരു മാമോദീസാണെന്ന് തോന്നുന്നു, എന്തോ ഒരു കുട്ടിയുടെ ഫംഗ്ഷന് വേണ്ടി പോയതാണ്. നേരിട്ട് എനിക്ക് പരിചയമില്ല, എന്തോ എങ്ങനെയോ അത് അവരെ വിളിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ അവിടെ ചെല്ലുന്നു. അപ്പം ആ ഫംഗ്ഷൻ കഴിഞ്ഞു നമ്മൾ, അപ്പം അവർ വലിയ കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പർട്ടിക്കുലർ ആളുമായിട്ട് അവരുടെ ബന്ധുവായിട്ടാണ് എനിക്ക് പരിചയം. അപ്പം ഈ കുട്ടി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ ചികിത്സിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അതിൻ്റെ ഈ കുട്ടിയുടെ മാമോദീസ അങ്ങനത്തെ തന്നെ ഫംഗ്ഷൻ. അപ്പം അങ്ങനെ ഇപ്പോൾ ഉള്ള ആൾക്ക് ഞാൻ എന്ത് ചികിത്സ കൊടുത്തുകാരാണ്? സാധ്യത വളരെ കുറവാണല്ലോ, ഇവരെ ലുക്ക് വളരെ യങ്ങുമാണ്. അപ്പം അവർ ഈ കുട്ടി തന്നെ ചിരിച്ചിട്ട് പറഞ്ഞ്, ഡോക്ടർക്ക് ഒരിക്കലും മനസ്സിലാവുണ്ടായില്ല ഡോക്ടർ എന്നെ കണ്ടിട്ടില്ല. അപ്പോഴും ഞാൻ കൺഫ്യൂഷൻ, കാണാതെ ചികിത്സിച്ചു, വല്ല ഓൺലൈൻ കൺസൾട്ടേഷനാണ്. അപ്പോഴാണ് പറഞ്ഞു, അല്ല ഡോക്ടർ ചികിത്സ എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പം അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ ഞാൻ അമ്മയുടെ വയറിലുണ്ട്. അപ്പോൾ ഡോക്ടർ ചികിത്സിച്ചപ്പോൾ ഞാൻ എന്നെയും ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സ്പെഷ്യൽ അനുഭവമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇപ്പം പങ്കുവെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ എക്സ്പെഷ്യലി ഇവൻ ഗർഭിണികളിലും വരാം, വന്നാലും നമുക്ക് പേടിക്കേണ്ട, കുട്ടി പോകാതെ ചികിത്സിച്ച് അവരെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചുവിടാം എന്നുള്ള ആ ഒരു സംഭവം, അതൊരു ടച്ചിങ് ആയിട്ട് ഒരു അനുഭവമായിരുന്നു. അപ്പം ഞാനിത് ഇപ്പോൾ ഓർത്താന്ന് വെച്ചാൽ ആൾക്കാർക്കും ആ ഒരു പേടി, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ അത്രയ്ക്കും നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാക്കി ബ്രസ്റ്റ് ക്യാൻസറിനെ
1: മാറിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത്രത്തോളം അത്യാധുനിക സൗകര്യങ്ങളും ചികിത്സാ മാർഗങ്ങളും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, അനുഭവങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും ഇതിന് വലിയൊരു ഘടകമാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള കലകളെ, ക്യാൻസർ കലകളെ കണ്ടുപിടിച്ച് കടക്ക് പുറത്തു എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. ശരിക്കും ഇതൊരു ദൈവത്തിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. സാറെ, ഇങ്ങനെ പറയുമ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളോട് എനിക്ക് സാറിനോട് ചോദിക്കാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും സംശയാസ്പദമായിട്ട് എനിക്ക് വന്നൊരു മെസ്സേജാണ്, ഒരു ബ്രസ്റ്റിന് ക്യാൻസർ ബാധിക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് പടർന്ന് മറ്റേ ബ്രസ്റ്റിലോട്ടൂടെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ, അതുകൊണ്ട് രണ്ടും റിമൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സാറിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്?
0: അതിൻ്റെ ശാസ്ത്രീയ വശം നോക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് രണ്ടും നമ്മുടെ ശരീരത്തിലുള്ള ഒരേപോലെയുള്ള രണ്ട് ഒരവയവത്തിൻ്റെ അല്ലെ രണ്ട് അവയവമാണ്. അത് അതിൽ ചേഞ്ച് ക്യാൻസർ ചേഞ്ചസ് വരുമ്പോൾ രണ്ട് ബ്രസ്റ്റിലും സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വരുന്ന മറ്റേ ബ്രസ്റ്റിലേക്ക് മെറ്റാസൈസ് ചെയ്യുന്നത് വളരെ വളരെ വളരെ വളരെ റെയറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട. നമുക്ക് അസുഖമുള്ള ബ്രസ്റ്റ് മാത്രം ചികിത്സിച്ചാൽ മതി, സർജറി ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും ആ ബ്രസ്റ്റ് മാത്രം ചികിത്സിച്ചാൽ മതി. എന്നാൽ ഈ ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നവർക്ക് മറ്റേ ബ്രസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്, മറ്റുള്ള ജനറൽ പോപ്പുലേഷനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ ഫോളോ അപ്പ് നിർത്തും. നമ്മൾ അതുകൊണ്ടാണ് പലർക്കും ഈ ഒരു നമുക്ക് പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ വരുമ്പം ആൾക്കാർ പേടിച്ചു വരാറുണ്ട്, അയ്യോ എനിക്ക്. അപ്പോൾ അത് നമ്മൾ പറയാറുണ്ട് അവരോട്, പേടിക്കണ്ട, നിങ്ങൾക്ക് ഇച്ചിരി ക്യാൻസർ സാധ്യത കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ നമ്മൾ ക്ലോസ് ഫോളോ അപ്പിൽ നിർത്തിയതും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്രശ്നം റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ക്ലോസ് ഫോളോ അപ്പിൽ നിർത്തേണ്ടതാണ്.
1: ഓക്കെ, ഇനി പാരമ്പര്യം ഘടകമാണെന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് വന്നാൽ കുഞ്ഞിന് വരും. ബ്രസ്റ്റ് ക്യാൻസർ വന്ന അമ്മമാരുടെ ആ ഒരു പ്രത്യേകിച്ച് പെൺകുട്ടികളെ പിന്നെ സമൂഹം അല്ലെങ്കിൽ പറയും കുഞ്ഞിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഇവരെ ഭയപ്പെടുത്തി ഇങ്ങനെ വെച്ചേക്കും. ഈ ഒരു ധാരണയോട് ഇത് ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടോ സാർ? ജനിതകപരമായിട്ട്
0: നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതൊരു സ്പൊറാഡിക് ആയിട്ട്. ഇപ്പൊ നമ്മള് ജനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഒരാളെ എടുത്തു, ആ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് ക്യാൻസർ വന്നു, ആ പെൺകുട്ടിയുടെ സഹോദരിമാർക്ക് ക്യാൻസർ വന്നു, അവരുടെ അടുത്ത ജനറേഷനിലും അവരുടെ മക്കൾക്കും ക്യാൻസർ വന്നു, അതിനു ശേഷം വരുന്ന മക്കളുടെ ഇതിലെ നമ്മൾ ഫെമിലിയിൽ അല്ലെ ജനറ്റിക് എന്ന് പറയാൻ പറ്റും. അല്ലാതെ വരുന്നതൊക്കെ നമ്മൾ സാധാരണ ഇപ്പൊ പറഞ്ഞ ഒരു ഒരു വീട്ടിൽ രണ്ടു പേർക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിൽ, അതായത് നമ്മളൊരു കാറെ യാത്ര ചെയ്യുമ്പോൾ രണ്ടു പേർക്കും ആക്സിഡന്റ് വന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ എടുത്താൽ മതി. അല്ലാതെ അതൊരു ഫെമിലിയിലാണ് അല്ലെ, ആ ഫാമിലി ഒരു ക്യാൻസർ ഫാമിലിയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്,
1: അങ്ങനെയൊക്കെയുള്ള ധാരണയുണ്ട്.
0: അതാ പറഞ്ഞ ഒരു രീതിയിലും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നാ ഞാൻ.
1: ഓക്കെ, ഇനി ഞാൻ എനിക്ക് പരിചയമുള്ള കുറച്ച് ആളുകളുടെ അനുഭവങ്ങൾ കൂടിയാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ഒരു 38 വയസ്സുള്ള ഒരു ചേച്ചി, ആ ചേച്ചിക്ക് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ആയി. അതിനുശേഷം പിന്നീടുള്ള മരുന്നുകൾ കഴിക്കുന്നതിന് പിരീഡ്സ് നിൽക്കുന്ന തരത്തിലുള്ള മെഡിസിൻ എടുക്കണമെന്നും പിരീഡ്സ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനോടൊക്കെയുള്ള ഒരു അഭിപ്രായം എന്താണ് സാർ?
0: അത് എന്തോ അവരുടെ തെറ്റിദ്ധാരണയാണ്. നമ്മളൊരാളെ ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. പിന്നെ ഫീമെയിൽ നമ്മളെ ഒരു മെനോപോസിന് അടുത്തുള്ള ആൾക്കാരുടെ ഒക്കെ ചികിത്സിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ പീരീഡ് നിന്നു പോകും, കാരണം ഈ പല മരുന്നുകളും ഓവറിയൻ ഫങ്ഷൻ ഒക്കെ സപ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാമോക്സിഫൻ ഗുളിക കഴിക്കുന്നവർക്ക് ചിലപ്പോൾ പീരീഡ് നിന്നു. അല്ലാതെ യങ് ഏജിൽ ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ചികിത്സ തീർന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റെഗുലർ പീരീഡ് ഉണ്ടാവും, അവരുടെ നോർമൽ ലൈഫായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ അല്ലാതെ പീരീഡ് നിർത്താൻ വേണ്ടി മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ പീരീഡ് വന്നാൽ എന്തെങ്കിലും അപകടം ഉണ്ടോ എന്നൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ റെഗുലർ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അല്ലെ, ടെമോക്സിഫൻ കഴിക്കുന്നവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായാൽ നമ്മൾ എൻഡോമെട്രിയത്തിന് ടെമോക്സിഫൻ പറഞ്ഞാൽ ഈ ഒരു ഹോർമോൺ ഗുളിയാണ്, ബ്രസ്റ്റ് ക്യാൻസർ നമ്മളൊരു 7-8 വർഷം കൊടുക്കുന്ന ഈ ഹോർമോൺ പോസിറ്റീവ്, അവർക്ക് ചിലർക്ക് ഈ യൂട്രസിൽ ചിലപ്പോൾ ബ്ലീഡിങ് ഒക്കെ വരാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെക്കപ്പ് ചെയ്യുമെന്നുള്ളതല്ലാതെ പീരീഡ് വരാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ റെഗുലർ പീരീഡ് കട്ട് ചെയ്യാനുള്ള മരുന്നുകളൊന്നും ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയുടെ ശേഷം കൊടുക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല.
1: തീർച്ചയായിട്ടും സാർ, ഇനി ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് റേഡിയേഷനൊക്കെ എടുക്കുന്നതിന് ശേഷം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. ഇതിനൊരു മാറ്റം, അതായത് വീണ്ടും പഴയതുപോലെ ഒരു ജീവിതം ഇവർക്ക് വാഗ്ദാനം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്.
0: ചെറിയ തെറ്റുണ്ട് അവിടെ. റേഡിയേഷൻ എടുക്കുമ്പോൾ നമ്മൾ തലയ്ക്ക് റേഡിയേഷൻ എടുത്താലേ മുടി പോകുള്ളൂ, നമ്മൾ കീമോതെറാപ്പി എടുക്കുമ്പോഴാണ്, മരുന്ന് എടുക്കുമ്പോഴാണ് മുടി പോകുന്നത്.
1: മരുന്ന് എടുക്കുമ്പോഴാണ്
0: റേഡിയേഷനിലല്ല, റേഡിയേഷൻ നമ്മൾ തലയ്ക്ക് റേഡിയേഷൻ എടുത്താൽ മാത്രമേ നമ്മൾ മുടി പോകുള്ളൂ. കീമോതെറാപ്പി മരുന്നുകളുള്ള ചികിത്സയ്ക്കാണ് നമ്മൾ ഈ മുടി പൊഴിഞ്ഞു പോകുന്നത്. കാരണം അതിൻ്റെ കാര്യം, നമ്മൾ ഫാസ്റ്റായിട്ട് ഡിവൈഡിങ് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ക്യാൻസർ സെൽസ് വളരെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ ടാർജറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് വായിലെ തൊലി പോവുക, അതുപോലെ തന്നെ ഈ മുടിയൊന്നും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുടിയുടെ ആ റൂട്ടിലെ കോശങ്ങൾ നശിക്കുമ്പോൾ പൊഴിഞ്ഞു പോകും. അപ്പോൾ കീമോതെറാപ്പിക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ കീമോതെറാപ്പി കഴിഞ്ഞ് ഒരു 4-5 മാസം ആകുമ്പോഴത്തേക്കും അവരുടെ മുടി ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമൽ വളർന്ന് സ്കാൽപ്പ് കവർ ചെയ്യും,
1: നോർമലാകും.
0: പിന്നെ മുടി വളർച്ച പഴയ നീളത്തിലെത്താനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് നമ്മൾ റീസണബിളി നോർമൽ ഇതിലേക്ക് അവർക്ക് മുടി തിരിച്ച് വളരും. അതുകൊണ്ട്
1: ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. സാർ, പിങ്ക് ഒക്ടോബറിന് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് സ്ത്രീകളുടെ പല വിഷയങ്ങളിൽ വരുമ്പോൾ, ഇന്ന് നമ്മൾ റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള മാമിന് അറിയാം, ഒരു സ്ത്രീയെ ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു സ്ത്രീയെ സ്കാൻ ചെയ്യുന്ന സമയത്ത് 10-6 പേർക്കെങ്കിലും ഫൈബ്രോയിഡ്സ് കാണാറുണ്ട് അല്ലെങ്കിൽ. എൻ്റെ ഒരു ധാരണയൊക്കെ പറയണം കേട്ടോ, ഒരു പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ആ ഫൈബ്രോയിഡ്സ് എല്ലാം ക്യാൻസർ ആണ് എന്നൊരു തെറ്റിദ്ധാരണയും ഇവർക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചെറുതായിക്കൊള്ളട്ടെ, അതൊക്കെ ക്യാൻസർ ആകും, അതുകൊണ്ട് തന്നെ യൂട്രസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്?
0: അതും തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മളെ ഈ യൂട്രസിലുണ്ടാകുന്ന ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർജിക്കൽ റിമൂവൽ അല്ലെങ്കിൽ അതൊരിക്കലും ക്യാൻസറായി മാറുന്നില്ല. ഫൈബ്രോയിഡുകളൊന്നും അത് അതിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ, ബ്ലീഡിങ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സർജിക്കൽ റിമൂവൽ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അതൊരു അല്ലാതെ അതർവൈസ് അതൊരു സെൽഫ് ലിമിറ്റിംഗ് അസുഖം മാത്രമാണ്. അസുഖം എന്ന് പറഞ്ഞാൽ ശരീരത്തുണ്ടാകുന്ന ഒരു ചെറിയ മുഴകൾ മാത്രമാണെന്നുള്ളൂ. അതിന് സർജറി വേണമെന്നുള്ളത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെന്നുള്ളത് വളരെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. അല്ലാതെ അതിന് എല്ലായിടത്തും റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ അത് ക്യാൻസറായി മാറുമോ ഒന്നുമില്ല,
1: ഇല്ല എന്നുള്ളതാണ്
0: ഉറപ്പാണ്.
1: ഇടിയുണ്ട് സംശയം. നമ്മൾ ഇടിയോടൻ്റെ ഒക്കെ ഇടുമ്പോൾ സമയത്ത് ഒരുപാട് സ്പ്രേ ഒക്കെ അടിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും വരും ക്യാൻസർ വരും. എന്തായാലും നമുക്ക് വിയർപ്പിൽ നിന്ന് മോചനം ഉണ്ടാവണം. ഇത് കണ്ടിന്യൂസ് സ്പ്രേ അടിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ക്യാൻസർ വരുമെന്നൊരു ഒരു പോസ്റ്റ് ഞാൻ കണ്ടു സാർ. എന്താണ് സാറിന് പറയാനുള്ളത്?
0: അതാ ഡിയോഡറിന്റ് അല്ലെങ്കിൽ വിയർപ്പ് നാശിനി അല്ലെങ്കിൽ ആന്റി പെർസ്പിരൻസ് അങ്ങനെയൊക്കെ വീഴുന്ന സ്പ്രേ ഉണ്ട്, നമ്മുടെ ട്യൂബ്സ് ഉണ്ട്, നമ്മൾ ആംബിറ്റിൽ ഉപയോഗിക്കുന്നതിനാണ്. അതാണ് ആൾക്കാർക്ക് അപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. അതിനകത്ത് ബേസിക്കലി എന്താണ് സംഭവിക്കുക, ഈ നമ്മുടെ വിയർപ്പനാറ്റം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ വിയർപ്പ് കുറയ്ക്കും. വിയർപ്പ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ അത് പുരട്ടുക ചെയ്യുമ്പോൾ ആ വിയർപ്പ് ഗ്രന്ഥികളുടെ ആ വായടച്ചുകളെ, അതിന് നമ്മളൊരു അലൂമിനിയം കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അലൂമിനിയത്തിൻ്റെ വിവിധ സംഭവങ്ങളാണ് അവിടെ ഇറക്കുന്നത്. അപ്പോൾ അത് അടഞ്ഞു പോകും. അതിനുശേഷം നമ്മുടെ അവിടെ നമുക്ക് ഈ മണം വരുന്നത് നമ്മുടെ അവിടെ സ്കിന്നിലുണ്ടാകുന്ന ബാക്ടീരിയ, അവിടെ ഉണ്ടാകുന്ന ഇതെല്ലാം കൂടെ ഡിഗ്രേഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടി ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള മരുന്ന്, ഇതിങ്ങനെ ഇത് രണ്ടും, അതായത് ആന്റി പേർസ്പിരൻസും ഡിയോഡറൻസും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇത് ഞാൻ ഈ എൻ്റെ സയൻസ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല എന്നൊറ്റ വാക്ക് പറഞ്ഞ ആൾക്കാർക്ക് പിന്നെ അത് ഞാൻ വെറുതെ പറഞ്ഞാൽ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും സാധനങ്ങൾ അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അത് ഒരു രീതിയിലും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല, സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം.
1: ഓക്കെ സാർ, ഇനി മലയാളികളുടെ പ്രിയപ്പെട്ട ചോറ് പോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചൂട് ചായ. ചൂട് ചായ രാവിലെ എന്നും കുടിച്ചു കഴിഞ്ഞാലും ശ്വാസകോശത്തിനൊക്കെ ക്യാൻസർ ഉണ്ടാകും.
0: ചൂട് ചായ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ കുടിക്കുന്ന ചൂട് ചായ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ധൈര്യമായിട്ട് കുടിച്ചോളം തന്നെ പറയാം. കാരണം ഇത് പറയുന്നത് വെച്ചാൽ അന്നനാളത്തിൻ്റെ ക്യാൻസറും തൊണ്ടയിലെ ക്യാൻസറുമാണ് ഈ ചൂട് ഉള്ള ഭക്ഷണം, ചായയല്ല ചൂട് ഭക്ഷണം കഴിക്കുന്നത്. അത് ഈ ഇറാൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരു അവിടുത്തെ ഒരു ചായ കുടിയുണ്ട്. അവിടെ അത് എനിക്ക് തോന്നുന്ന ഒരു 70-80 degrees അത്രയും വരെയുള്ള ചൂട് വരുമാരെ അടിച്ച് കുടിക്കും. അപ്പോൾ അങ്ങനത്തെ ചായ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ടയിലെ തൊലി പോവും. അന്നനാളത്തിന് ശ്വാസകോശത്തില അന്നനാളത്തിന് ക്യാൻസർ ഉണ്ടാകുന്ന ഒരു പഠനം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ കുടിക്കുന്ന രീതിയിലുള്ള ഈ ചൂട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഓർത്തുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല.
1: ഓക്കെ സാർ, ഇനി ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഓരോന്ന് മനസ്സിലേക്ക് വരുന്നത്, നമുക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് കൂടുന്ന സമയത്ത് അൾസർ ആവും. അൾസറിൻ്റെ വിവിധ സ്ഥിതികൾ മാറി മാറി മാറി നമ്മുടെ ഭക്ഷണവും കൃത്യസമയത്ത് ഭക്ഷണവും കഴിക്കാതെ എരിവും പുളിയൊക്കെ കൂടുതൽ കഴിച്ച് ഭാവിയിൽ അത് ഒരു ഒരു ക്യാൻസറായി മാറും എന്നും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സാർ.
0: അതിൻ്റെ സാധ്യത കുറവാണ്. ഈ നമ്മുടെ ഈ ഡയറ്റ് ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് എച്ച് പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി നമ്മുടെ ഈ ഡിസ്പെപ്സി, അതായത് ഗ്യാസ് ബ്ലോട്ടിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ പറയത്തില്ലേ, അതാണ് നമ്മുടെ സ്യൂഡോ സയൻസുകാരുടെ മറ്റൊരു സാധനം. കാരണം ആരോട് ചോദിച്ചാലും കാണി പറഞ്ഞ ഗ്യാസും ബ്ലോട്ടിംഗും ഒക്കെ. അപ്പോൾ പറഞ്ഞപ്പോൾ അവർ പിന്നെ അത് ഫാറ്റി ലിവർ ആണെന്ന് പറയുന്നു, മറ്റേന്ന് പറയുന്നു, ആൾക്കാരെ പിന്നെ അവരുടെ കസ്റ്റഡിയിലെടുത്ത് അവർ ചികിത്സിക്കും. അപ്പോൾ അതുപോലെ ഈ എച്ച് പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് കണ്ടുപിടിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ അധികം ഈ പറഞ്ഞ എരിവും പുളിയും കഴിച്ചെന്ന് ഓർത്തുകൊണ്ട് അല്ല അൾസർ. ഇപ്പം ഈ അൾസർ ഡിസീസ് ഒക്കെ വളരെ കുറവാണ്. കാരണം നമുക്ക് പല പല മരുന്നുകളും ഒക്കെ ഉള്ളത് കൊണ്ട് അൾസർ ഡിസീസ് ഒക്കെ വളരെ
1: വളരെ കുറവാണ്. ഓക്കെ സാർ, ഇനി തൈറോയിഡ് ക്യാൻസറും വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, കഴിഞ്ഞ ദിവസം ഒരു ശ്രോതാവ് നമ്മുടെ വേറൊരു ലൈവിൽ വിളിച്ച സമയത്ത് അവർക്ക് ചീനി കഴിക്കാൻ ഞാൻ ചോദിച്ചു, ഒരു ഒരു ഭക്ഷണം മാത്രം നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിക്കാൻ ഞാനൊരു ഓപ്ഷൻ തരുവാണ്, ഏത് ഭക്ഷണം നിങ്ങൾ സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ചീനി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അതധികം കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന് പ്രശ്നം വരും എന്ന് പറയാറുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും വസ്തുത ഉണ്ടോ സാർ? ഞാൻ അപ്പോൾ പറഞ്ഞു നമുക്കിനി ഡോക്ടർ വരുമ്പോൾ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓ, അത് നമ്മുടെ ടപ്പിയോക്കയിലെ ഈ സയനോജനിക് കോമ്പൗണ്ട്, അതായത് ഈ ഉണ്ടെന്നുള്ളതല്ലാതെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ തൈറോയിഡിന്റെ പ്രശ്നം, അത് യൂഷ്വലി കാബേജ് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ അതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രമുള്ള ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ കഴിക്കത്തില്ല. നമ്മൾ കറിയായിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ കപ്പ നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ നമ്മളിത് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കത്തില്ല. അതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ, ഇത് നമ്മൾ പുഴുങ്ങും, തൊലി കളയും, പുഴുങ്ങും, പുഴുങ്ങിയിട്ട് അതിന്റെ വെള്ളം കളയും, വെള്ളം ഊറ്റിക്കളയും. നമ്മൾ വെള്ളം ആര് കപ്പയുടെ വെള്ളം പിന്നെ പുഴുങ്ങി ആ വെള്ളത്തിൽ വെച്ചല്ലോ ഉണ്ടാക്കുന്നത്, അത് ഊറ്റിക്കളഞ്ഞിട്ടല്ലേ നമ്മൾ അതിന്റെ ഇത് എടുക്കുന്നത്. അപ്പൊ ഈ വക രീതിയിലുള്ള ടോക്സിൻസ് എല്ലാം അതുവഴി പോകും. അതുപോലെ കാബേജിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫുൾ കാബേജ് നമ്മൾ ഒരു ദിവസവും കഴിക്കത്തില്ല. നമ്മൾ കറി വെച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു സാലഡിനകത്തിട്ട് കഴിക്കുന്നുള്ളൂ, അത്രയും കൊണ്ടൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. തിയറി ചോദിച്ചാൽ യെസ് എന്ന് പറയാം, പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഈ പറയുന്നത്. നമ്മളിപ്പം ഈ ആൾക്കാർ പറയുന്നത് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ ചെടികളിൽ നിന്നുണ്ടാക്കുന്നതാണ്. പക്ഷെ ചെടികൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെടിയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പ്രശ്നമില്ല, മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ പ്രശ്നമുണ്ട്. അപ്പം അതെങ്ങനെ ശരിയാവും ചെയ്യും. അതിന്റെ അതിന് ഉത്തരവ് ഇതാണ്, ഈ നമ്മൾ ഈ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെ തൊലി കളഞ്ഞ് കുക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ വറുത്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി അതിനകത്ത് ടോക്സിൻസ് ഒക്കെ കുറച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല. അതാണ് അതിൻ്റെ ബേസിക്
1: ആയിട്ടുള്ളൊരു കാര്യം. ഈ തൈറോയിഡ് ക്യാൻസർ വരുന്നവർക്ക് ഒരു

0: 95% ബിനൈൻ മുഴകളായിരിക്കും. ബാക്കി 5 എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഒരു 3% മുഴകളെ ക്യാൻസർ ആകത്തുള്ളൂ.
1: ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ. ഒരുപാട് പഠിപ്പിക്കുന്ന അധ്യാപകര്, പൊളിറ്റീഷ്യൻസ്, റേഡിയോ ജോക്കികൾ, അവരെപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നവരാണ്. ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്.
0: നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ശബ്ദം മിസ്യൂസ് ചെയ്യുക. നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടല്ലോ ചിലരുടെ ചില രീതിയിലുള്ള ഈ അങ്ങനെ മിസ്യൂസ് ചെയ്ത് ഈ വോക്കൽ കോഡിന് നൊടിയൂൾ ഉണ്ടാവുക, ഡാമേജ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയൊരു ചേഞ്ചസ് വരാന്നുള്ളതല്ലാതെ ഒരിക്കലും അവർക്ക് അതുകൊണ്ട് ഈ സംസാരം കൊണ്ട് തന്നെ ക്യാൻസർ ഒന്നും വരില്ല. ഈ നൊടിയൂൾസ് വരാം ഇത്തരം ഈ വോക്കൽ കോഡിൽ, ശബ്ദത്തിന് ചേഞ്ച് വരാം എന്നുള്ളതല്ലാതെ അതൊരു ക്യാൻസറിലേക്കൊന്നും നയിക്കത്തില്ല.
1: സാർ, നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരുപാട് സൗണ്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ്.
0: ഉമ്മൻചാണ്ടി സാറിന് വോക്കൽ കോഡിനാണ് ക്യാൻസർ എന്നാണ് നമ്മുടെ ഇതിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പുള്ളിയുടെ സംസാരമായിട്ടൊന്നും
1: ബന്ധമില്ല.
0: പുള്ളിയുടെ സൗണ്ട് പോയതിന് കാരണം വോക്കൽ
1: കാരണമാണെന്ന്
0: നമുക്ക് പറയാൻ പറ്റും.
1: ഓക്കെ, നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടല്ല ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ സാർ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ പിങ്ക് ഒക്ടോബർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു മാസം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ പുതിയൊരു മാസത്തിലേക്ക് കടക്കുകയാണ്. ലോകം മുഴുവൻ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിന്റെ ഭാഗമായിട്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ജനങ്ങൾക്ക് പൊതുബോധത്തിനായിട്ട് ഇറങ്ങി ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ വ്യാജ ഡോക്ടർമാരും വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യത എപ്പോഴും നമ്മൾ കേൾക്കുന്നത് വ്യക്തമായിട്ടുള്ളതാണോ അത് ഉറപ്പ് വരുത്തുക എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. സാറിന് ഇത് കേൾക്കുന്ന നമ്മുടെ ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഒരുപാട് വീട്ടമ്മമാരുണ്ട്, പ്രവാസികളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾക്കും പുരുഷനും എന്നാണ്, ഒരു സ്ത്രീ പിന്നിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു പുരുഷന് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
0: അതുകൊണ്ട് തന്നെ
1: സാറിന് എന്താണ് ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ള ഒരു പൊതു സന്ദേശം എന്നുള്ളൊരു തരത്തിൽ?
0: ക്യാൻസർ ഈസ് ക്യൂറബിൾ ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു അറിവ് വേണം. എങ്ങനെയാണ് ഇതിനെ നേരത്തെ കണ്ടുപിടിക്കുക? അതുപോലെ തന്നെ സസ്പീഷ്യസ് ആണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകാൻ ഒരിക്കലും മടി കാണിക്കും. അതായത് ഇതിപ്പം പേടി കാരണമായിരിക്കും, അതായത് ഇന്നത്തേക്ക് അല്ലെ നാളത്തേക്ക് മാറ്റി വെക്കാം, എൻ്റെ കൊച്ചിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇത് പ്രശ്നമായിട്ടല്ല, അല്ലെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിക്കും. സംശയം തോന്നിയാൽ അത് നമ്മൾ അടുത്ത് ആശുപത്രിയിൽ പോയി കണ്ട് പരിശോധിപ്പിക്കണം. കാരണം വെച്ചാൽ നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറോടനുബന്ധിച്ച് സ്ത്രീകൾ ഈ പറഞ്ഞ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, മാമോഗ്രാം, ഇത് രണ്ടും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ എന്താ പറയുക, ഈ സിനിമ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം പോലെ
1: മാറ്റിക്കളയാന്നുള്ളൂ.
0: അപ്പോൾ അത് നമുക്ക് ആശുപത്രിയിൽ പോയിന്ന് നമ്മൾ പരിശോധിച്ചല്ലോ നമ്മൾ കണ്ടുപിടിക്കും, നമ്മൾ തന്നെത്താൻ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഉള്ളത് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. നമുക്ക് ഏറ്റവും നമുക്ക് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീനിൻ്റെ സസെപ്റ്റബിലിറ്റി, അതായത് നമ്മുടെ സാഹചര്യങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. അതായത് റെഗുലർ എക്സസൈസും ഹെൽത്തി ഡയറ്റും നമുക്ക് ക്യാൻസർ മാത്രമല്ല എല്ലാ രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ തടഞ്ഞു നിർത്താനും ഒരു പരിധി വരെ. ഇതിന് ഏറ്റവും കൂടുതൽ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടാലും നമുക്ക് ഇപ്പം ഈ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് നല്ലതായിട്ട് ജീവിച്ചവർക്കും ക്യാൻസർ വന്നു, അതുകൊണ്ട് ഞാൻ വേണ്ടി ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം അല്ലെ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം അതിൻ്റെ ഇതേ ഉള്ളൂ, നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിച്ചാൽ നമ്മൾ ചിലർ നല്ല ആക്സിഡൻ്റ് ആണ് നമ്മൾ മരിച്ചു പോകും. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ഡാമേജ് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ കരുതുക. നമുക്ക് അല്ലെങ്കിൽ വേറൊരു ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ഒരു പത്രത്തിൽ എഴുതിക്കുന്നുണ്ട്, ജെനറ്റിക്സ് ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി. അതായത് നിങ്ങളെ തലയ്ക്ക് നേരെ ഒരു തോക്ക് ചൂണ്ടി വെച്ചിരിക്കുന്നു, ആ തോക്ക് ചൂണ്ടി വെച്ചിരിക്കുന്നത് നിറച്ച് തോക്കാണ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ് കാഞ്ചി, അത് വലിക്കണോ വേണ്ടേ എന്നുള്ളത്
1: നിങ്ങൾ.
0: കാരണം മറ്റേ ആ തോക്ക് അവിടെ നിങ്ങൾ അവസാനം വരെ ഇരുന്നാലും നിങ്ങൾക്കൊരു ചുക്ക് സംഭവിക്കില്ല. പക്ഷേ വലിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുക. പിന്നെ ഇതുപോലെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാ ചികിത്സാ സൗകര്യങ്ങളുമുള്ള, അല്ലെങ്കിൽ എക്സ്പെഷ്യലി നമ്മൾ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ഒരു സർജിക്കൽ ഓങ്കോളജി പോലെയുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ
1: പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സാർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കണമെന്ന് വിചാരിച്ചു, അത് ചോദിക്കാതെ കഴിഞ്ഞു ശരി. ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം സാറ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇടുകയുണ്ടായല്ലോ, എന്താണ് നമുക്ക് നമ്മുടെ ഏജ് ഒക്കെ നമ്മുടെ ആ ഒരു യുവത്വം ഒക്കെ തിരിച്ചെടുക്കാം?
0: അത് നമുക്കറിയാലോ, നമ്മുടെ യുവത്വം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിൽ വീണു പോകും. അതിപ്പം 90 കഴിഞ്ഞ് അപ്പാപ്പനോട് പറഞ്ഞാൽ പോലും അപ്പാപ്പനും അത്
1: പരീക്ഷിക്കും.
0: അത് ആക്ച്വലി ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യകാലത്ത് നമ്മുടെ ഞാനിപ്പം പറഞ്ഞത്

0: അതായത് നമ്മുടെ ഗുഡ് ഡയറ്റ്, നല്ല ഡയറ്റ്, എക്സസൈസ്, നല്ല ഉറക്കം, സ്ട്രെസ് ഫ്രീ ലൈഫ്, ഇത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാം എന്ന് ഈ കോർപ്പറേറ്റ് അതായത് ഐ ടി ഫീൽഡാണ് ഇവർ തുടങ്ങിയത്. അപ്പോൾ അവർ ഈ നമ്മുടെ 2000 ആ സമയത്താണല്ലോ ഇത് ഈ ഇതിൻ്റെ ഒരു വിപ്ലവം വരുന്നത്. അപ്പോൾ അവരുടെ ജോലിക്കാർ യങ്സ്റ്റേഴ്സ് ആയിരുന്നു കൂടുതലുള്ള. അപ്പോൾ അവരെ പിടിച്ചു നിർത്താനൊരു വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവരതിന് ഒരു ഇതാണൊരു ബയോ ഹാക്കിംഗ്, അതായത് അവർക്ക് ഈ മനസ്സിലാകുന്ന ഭാഷയാണ് ഈ ഹാക്കിംഗ്, അപ്ഗ്രേഡ് അല്ലെങ്കിൽ റീബൂട്ട്, പിന്നെ ഫോഗിങ്, ക്ലിയർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളെല്ലാം കൂടെ ഉപയോഗിച്ച് ഇതിങ്ങനെ വെച്ച്. അതിനുശേഷമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത്രയും പറഞ്ഞ ഭാഗം വരെ നല്ലതായിരുന്നു. അതിനുശേഷമാണ് ഈ തട്ടിപ്പ് വന്നത്. അപ്പോൾ ഇവർ ഈ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് ഈ അമേരിക്കയിൽ കാലിഫോർണിയയിലെ അവിടെ ആ ഭാഗത്തുള്ളവരാണ് ഇത് തുടങ്ങുന്നത്. തുടങ്ങിയ ആൾക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവർ ഈ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾ തന്നെത്താൻ, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം സയൻറ്റിഫിക് ആയിട്ട് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് സയൻസ് വേണം, നമ്മളത് പഠിക്കണം, അത് പബ്ലിഷ് ചെയ്യണം. പക്ഷെ ഇവരെങ്ങനെയല്ല, നമ്മുടെ ഇപ്പോൾ അവരുടെ രീതിയിൽ ഇവർ തന്നെത്താൻ റിസർച്ച് ചെയ്തിട്ട് ഇവർ തന്നെത്താൻ ബുള്ളറ്റ് കോഫി എന്ന് പറഞ്ഞൊരു സാധനം ഒരു പുള്ളി തുടങ്ങി, ബുള്ളറ്റ് കോഫി. അവിടെ നിന്നാണ് ഇത് പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു. ഇപ്പോൾ അവന്നിട്ട് എന്തെല്ലാം പരിപാടികളുണ്ടെന്നറിയാം, അതായത് പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് നിങ്ങളുടെ ഈ അടുത്തിടെ ഒരു പിന്നെ ഫേസ്ബുക്കിലൊരു പരസ്യം കണ്ട, ഇതിപ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഇതിനെ അട്രാക്റ്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ ബ്രെയിൻ, സെക്കൻഡ് ബ്രെയിൻ നിങ്ങളുടെ വയറാണ്, ഗട്ടാണ്, കുടലാണ്. ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കുടലിലാണ്. അപ്പം ശരിയാണ്, ഇപ്പം നാട്ടുകാർക്ക് എല്ലാവരും ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഹോർമോണാണ്. അപ്പം സന്തോഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷിക്കാനല്ലേ ആഗ്രഹം, ആർക്കെങ്കിലും കരയാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു, അപ്പം എല്ലാവർക്കും അറിയാം ബ്രെയിനിലെ ഡോപ്പമീനാണ് സന്തോഷം ഉണ്ടാക്കുന്നത്. അപ്പൊ പുള്ളി ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ഗട്ടിലെ ആണ് ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്നത്. അത്രയും വരെ ശാസ്ത്രമാണ്, സംഭവം ശരിയാണ്. അതിനുശേഷം പുള്ളി പറഞ്ഞു, പുള്ളി എൻ്റെ ഇടയിൽ ഒരു സാധനമുണ്ട്, ഒരു മരുന്നുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗട്ട് ക്ലീൻ ആകും, നിങ്ങളുടെ ഡോപ്പമീൻ കൂടും. അപ്പം ജനം വാങ്ങിച്ചു കഴിക്കൂലേ? എന്നാ പിന്നെ എന്റെ സയൻസ് എന്താ? ഈ ഗട്ടിൽ ഡോപ്പമീൻ ഉള്ളതെന്നുള്ള കാര്യം ശരിയാണ്. അപ്പൊ നമ്മൾ കേൾക്കുമ്പോ ഡോപ്പമീൻ കൂട്ടിയാൽ നമുക്ക് സന്തോഷം വരുമല്ലോ. ഈ ഗട്ടിലെ ഡോപ്പമീൻ ബ്രെയിനിന്റെ അകത്ത് കേറത്തില്ല. സയൻസ് ഇല്ല, കാരണം വെച്ചാൽ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ശരീരത്തിന് പുറത്തുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ബ്രെയിനിന്റെ അകത്തേക്ക്, കാരണം ബ്രെയിൻ ഒരു വെൽ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. കാരണം നമുക്ക് ശരീരം ഏറ്റവും എന്താ പറയുക, കമ്പാർട്ട്മെന്റിലാക്കി സേഫായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സാധനം, അങ്ങോട്ട് നമ്മുടെ ശരീരത്തിലുള്ള സാധനങ്ങളൊന്നും അങ്ങോട്ട് കയറ്റിവിടില്ല. അവിടെ ഒരു ബാരിയർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ ഡോപ്പമിൻ വേണമെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാവണം. അതിന് നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മൾ നല്ല ഡയറ്റ് കഴിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ബ്രെയിനിൽ ഡോപ്പമിൻ സിന്തസൈസ് ചെയ്യുള്ളൂ, അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഗട്ടിൽ ഞാൻ പറഞ്ഞു വന്ന ഈ ബയോ ഹാക്കിംഗ് കുറിച്ച്. അപ്പൊ എന്നിട്ട് പുള്ളിയുടെ പൊടി വിറ്റു. അപ്പൊ ജനം വിചാരിക്കുന്നത് എന്നാ, അപ്പം സാധാരണ ഒരുത്തം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഡോപ്പമിൻ. അപ്പൊ ഈ രീതിയിലാണ് ബാക്കിയുള്ള ഈ ബാഗ്. പിന്നെ നമ്മളെ ഈ ഒത്തിരി വെയറബിൾസ് ആണ്, നമ്മുടെ ഈ മോതിരം ഇടുക, അല്ലെങ്കിൽ വയ്യ വാച്ച് കെട്ടി വാച്ച് കെട്ടുക, എപ്പോഴും മറ്റേ ഈ അൾട്രാവയലറ്റ് റേ അടിക്കാതിരിക്കാൻ കണ്ണാടി വെക്കുക, അങ്ങനെ ഉള്ള കുറെ പരിപാടി. ഇപ്പം വന്നിട്ട് ഇപ്പം വന്നിട്ട് അവർ ജനറ്റിക് മാപ്പിംഗ്, അതായത് വലിയ വലിയ കാശുകാരെ പിടിക്കാനുള്ള പരിപാടി, അതായത് ഇപ്പം അറിയാമല്ലോ ജനറ്റിക് മാപ്പിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി അഫെയറാണ്. അപ്പൊ പുള്ളി ചെറിയ ജനറ്റിക് നമ്മുടെ ഡി എൻ എ ഒക്കെ ജീനൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കൂ, ഇന്ന ഡയറ്റ് എടുക്കൂ, നിങ്ങൾക്ക് ഇത്ര മണിക്കൂർ ഉറങ്ങണം, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതാണ് എന്നൊക്കെ ഇവർ പ്രിഡിക്റ്റ് ചെയ്ത് പറയും. അപ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ്
1: പാവത്തമ്മാര്,
0: ഇതാണ് ഈ ബയോ ഹാക്കിംഗ്. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് ശരിയാണ്. നമുക്ക് ഈ പറഞ്ഞ നല്ല ഉറക്കം, സ്ട്രെസ് ഫ്രീ, നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുക, എക്സസൈസ് ചെയ്യുക, നല്ല ഡയറ്റ് കഴിക്കുക, ഇത് ഈ നാലെണ്ണം ശരിയാണ്. നമുക്ക് ഈ പറഞ്ഞ റീബൂട്ടോ അല്ലെങ്കിൽ നമ്മളെ റിഫ്രഷ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കും. ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ ഇതുപോലെ സ്യൂഡോ സയൻസ് ആണ്. പകുതി പറയും
1: അർത്ഥശാസ്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയല്ലേ സർ, പകുതി ചോദിച്ചിട്ട് അവർ പകുതി വരെ ഓക്കെ, പിന്നെ കൈ നീട്ടിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനെയൊക്കെ വിശ്വസിക്കാനും ആരെങ്കിലും ഒക്കെ പറയും, ഇത് കേൾക്കുന്ന ബയോ ഹാക്കിംഗ് ആളുകൾ വിചാരിക്കും വേണ്ടായിരുന്നു, ഇത് കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു. ഇത്രയും നാൾ യൂട്യൂബിൽ ഇപ്പൊ റേഡിയോയിലൂടെ നാട്ടുകാരടുത്ത് വീടും പറഞ്ഞ് ഞങ്ങളുടെ ബിസിനസ് തകർക്കുമെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിലൊക്കെ പറ്റിക്കപ്പെട്ടു പോകുന്നല്ലോ എന്ന് കേൾക്കുന്നത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്.
0: അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഡീബങ്ക് ചെയ്യാനും വീഡിയോ തുടങ്ങാനും ഒരു യൂട്യൂബ് ചാനൽ
1: ഒക്കെ തുടങ്ങാനായിട്ട്. എന്തായാലും ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്താനും അവര് സാറിനെ, ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ ഇവിടെ വന്നപ്പോ നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് സാറെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് റേഡിയോയ്ക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു ഇതായിരുന്നു, ട്രംപ് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഗർഭിണികൾ പാരസെറ്റാമോൾ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകും.
0: ക്യാൻസർ അല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയായിരുന്നു എന്റെ ന്യൂസ് ഉണ്ടായിരുന്നത്. അതായത് പുള്ളിയുടെ ഒരു പ്രസംഗമായിരുന്നു, നിങ്ങൾ ഇനി ഗർഭിണികളായിട്ടും പാരസെറ്റമോൾ, അവിടെ ടൈലിനോൾ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അകത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റെ കെമിക്കൽ ഭാഗം അസെറ്റമിനോഫിൻ എന്ന് പറഞ്ഞാണ്. നമ്മുടെ ഇവിടെ പാരസെറ്റമോൾ എന്നാണ് അത്. ഗർഭിണികൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഓട്ടിസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ADHD എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഹൈപ്പർ ആക്ടിവിറ്റി അതുണ്ടാവും. അതുകൊണ്ട് ഗർഭിണികള് ആരും കഴിക്കരുത്, അത് വളരെ അത്യാവശ്യമാണല്ലേ കഴിക്കാവുള്ളതാണ്. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ അപ്പീലൊന്നുമില്ല, ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിന്റെ റിയൽ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2018-19 ഈ ബോസ്റ്റൺ മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു മെഡിക്കൽ സെന്റർ ഒരു പഠനം നടത്തി, ഗർഭിണികൾക്ക് ഇത് കൊടുത്തു. അപ്പം അതിനകത്ത് അവർ ഈ അമ്പിലിക്കോട്ടിലെ ബ്ലഡിലുള്ളതിൻ്റെ അളവും കുട്ടി ഉണ്ടാകുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന ഇതും കൂടെ കമ്പയർ ചെയ്തു. അപ്പം അതിനകത്ത് ഒരു ചെറിയ അസോസിയേഷൻ ഉണ്ട്, അസോസിയേഷനും കാരണവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു അസോസിയേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ ഈ പഠനത്തിൻ്റെ ശാസ്ത്രത്തിൽ ഹൈപ്പോത്തെസിസ് എന്നാണ് പറയുക. ആ ഹൈപ്പോത്തെസിസ് പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ സംശയം പറഞ്ഞല്ലോ, ഒരു സംശയം, ആ സംശയം നമ്മൾ വിശാലമായ പഠനങ്ങൾ നടത്തി അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ, ഇത്രേ അവിടെ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ അതുകൂടാതെ ഈ പഠനത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പഠനത്തിനകത്ത് ഈ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ചെറിയ 900-900 പേരിലാണ് പഠിച്ചിട്ടുള്ളത്, ഒരു മെഡിക്കൽ സെന്ററിൽ മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഇനി കുട്ടികളിലൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലെ രണ്ട് കുട്ടികളെ എടുത്ത് വെച്ച് പഠിച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ ഇവരുടെ ജനറ്റിക് ആയിട്ട് വരുന്ന സംഭവങ്ങൾ വല്ലതും ഇതിനകത്ത് ഇൻവോൾവ് ആണോന്ന് അറിയത്തില്ല, അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വേറെ പറഞ്ഞാൽ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയും, നമ്മുടെ പഠനം ഇത്തിരി സയൻസാണ് പറയുന്നത്. അതായത് ഈ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞുതരാം. അതായത് ഒരു പഠനം നടത്തി, ഒരു ബീച്ചിൽ ഷാർക്ക് അറ്റാക്ക്, അതായത് ബീച്ചിൽ കുളിക്കാൻ പോകുന്നവരെ സ്രാവ് പിടിക്കുന്നതിൻ്റെ പഠനം നടത്തി. അപ്പോൾ അവർ കണ്ടുപിടിച്ചു ഏറ്റവും കൂടുതൽ ഐസ്ക്രീം സെയിൽസ് ഉള്ള ദിവസമാണ് ഷാർക്ക് അറ്റാക്ക് കൂടുതൽ വരുന്നത്. അപ്പം അത് കേൾക്കുമ്പം പഠനമല്ലേ, നമ്മുടെ ഈ സ്യൂഡോ സയൻസുകാരൊക്കെ പറയാം പഠനത്തിൽ പറഞ്ഞിരിക്കുന്നു
1: പറയാം.
0: പക്ഷേ ഇന്ന് ഈ പഠനത്തിൽ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കോൺഫൗണ്ടിങ് ഫാക്ടർ എന്ന്, അതായത് വേനൽക്കാലത്താണ് എന്നുള്ള ഈ ഫാക്ടർ അവർ ഇൻക്ലൂഡ് ചെയ്തില്ല. വേനൽക്കാലത്താണ് ആൾക്കാർ ബീച്ചിൽ പോകുന്നത്, വേനൽക്കാലത്താണ് ആൾക്കാർ ഐസ്ക്രീം കൂടുതൽ കഴിക്കുന്നത്, അപ്പോഴാണ് ബീച്ച് കൂടുതൽ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ബീച്ചിൽ ഇറങ്ങുന്നത്, കൂടുതൽ ആൾക്കാർ ബീച്ചിൽ ഇറങ്ങുമ്പോഴാണ് ഷാർക്ക് കൂടുതൽ അറ്റാക്ക്. ഈ പഠനം ഇത് പ്രശ്നം വെച്ചാൽ ഈ പഠനത്തിൽ കണ്ടിരിക്കുന്നു, പഠനത്തിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്യൂഡോ സയൻസുകാർ ഒത്തിരി പറയും. പക്ഷേ ഇത് പ്രോപ്പർ പഠനമാണോ എന്നുള്ള കാര്യം, അതാണ് ഈ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന്. ഇപ്പൊ നമ്മുടെ ഈ അമേരിക്ക നടന്ന പഠനത്തിന്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഈ ഗർഭിണി ഈ പാരസെറ്റമോൾ കഴിക്കുന്ന എപ്പോഴാണ്, പനി വരുമ്പോൾ അല്ല ഇൻഫെക്ഷൻ വരുമ്പോൾ. ഈ പനി ഇൻഫെക്ഷനുമാണ് ഏറ്റവും കൂടുതൽ ഓട്ടിസം ഉണ്ടാവാനുള്ള കാരണം ഗർഭിണിക്ക്. അപ്പൊ യഥാർത്ഥ കാരണം പോയി പറഞ്ഞു പറഞ്ഞു വന്നപ്പം ഇതാണ്. പിന്നെ അവസാനം ഇതിന് വേറൊരു കാര്യം കൂടെ നടന്നു, സ്വീഡനിൽ ഈ 2024 2.5 ലക്ഷം പിള്ളേരിൽ ഈ പഠനം നടത്തി, അതിനകത്ത് ഒരു പ്രശ്നമില്ലാന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ കൊറേ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ സാറിന്. ഒരുപാട് എന്റെ റേഡിയോ 91.2 പേരിലും എന്റെ പേരിലും ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സേതു സാർ, ഡോക്ടർ മേക്കവ മാം, ഇവരുടെ ഒക്കെ പേരിലും ഹൃദ്യമായി നന്ദി. കാരണം എൻ്റെ ഈ ഒരു ആരോഗ്യ പരിപാടിയിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു പൊന്തൂവലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണിത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മെഡിക്കൽ മേഖലയിലെ തട്ടിപ്പിനെ പറ്റിയിട്ട് വളരെ ഒരു വിധപ്പെട്ട, എല്ലാ ഡോക്ടേഴ്സും ഭയങ്കര ബിസി ഷെഡ്യൂളാണ്, അവരിങ്ങനെ വിരൽ ചൂണ്ടിയൊന്നും പറയത്തില്ല. പക്ഷേ സധൈര്യം പറയണമെങ്കിൽ ഇപ്പോൾ തന്നെ മെഡിസിൻ്റെ കാര്യത്തിനാണെങ്കിലും ബയോ ഹാക്കിങ്ങിനെയൊക്കെ പറ്റിയിട്ട് തുറന്നടിച്ച് പറയുമ്പോൾ അതിന് പിന്നിലുണ്ടാകുന്ന ഒരു ഒരു വലിയ ബിസിനസ് മൈൻഡുള്ള ആളുകളുടെ വിരൽ ചൂണ്ടുകയാണ് നമ്മൾ ശരിക്കും. അങ്ങനെ ഒരു ഭയപ്പാടില്ലാതെ കുറച്ച് പേരെങ്കിലും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ നാട്ടിലെ ചില തട്ടിപ്പുകൾക്കെതിരെ കുറച്ച് ഒരു ഒരു അതിനൊരു മങ്ങലുണ്ടാവുന്നത് അല്ലേ. അറിയാവുന്ന ബോധമുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നൽ കൂടിയാണ്. അപ്പോൾ സാറിന് എൻ്റെ പേരിൽ ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും അറിയില്ല കേട്ടോ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഗസ്റ്റ് തന്നെയാണ് കോട്ടയം കാരിറ്റാസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ജോജോ വി ജോസഫ് സാർ. കൺസൾട്ടൻ്റ് സർജിക്കൽ ഓൺകോളജിസ്റ്റാണ്. സാറിൻ്റെ എഴുത്തുകളൊക്കെ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്, വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം തീവ്രമാണെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞതുപോലെ സാറ് കൃത്യസമയം, ഞാൻ പറഞ്ഞതിന് കുറച്ച് മുൻപ് തന്നെ സാർ റേഡിയോയിൽ ഹാജരായി വന്നിട്ടുണ്ട്, വന്നിട്ട് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു. ഇനിയും കാണാമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരുപാട് പേർക്ക് തണലാവട്ടെ, ഒരുപാട് പേർക്ക് സാന്ത്വനമാകട്ടെ. സാർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ക്യാൻസർ സർജൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന പുസ്തകം ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മളിവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നു. ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഒരു പൊൻതൂവലെങ്കിലും കുഴിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു സർവീസ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുക. അത്തരത്തിൽ സാറിൻ്റെ ജീവിതകാലത്തെ സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ വായിക്കാൻ സാധിക്കുമെന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സാർ, ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആൾക്കാരിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ത്രില്ലാണ്. എനിക്ക് വളരെ ഞാൻ സമയം കണ്ടെത്തി എപ്പോഴും പോകാറുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.
1: സന്തോഷം സാർ, സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘ ചന്ദ്ര എന്നിവരുടെ സേവനവും ന്യൂദേശിംഗ്രാഡ് സ്കാൻസിൽ ലഭ്യമാണ്. അടുത്ത ദിവസം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളിലൂടെ കേട്ടുമുട്ടാം. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരി സ്വാതി. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ. ആസ്വദിക്കൂ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

പിറന്ന് കൊടി പറന്ന് കൊടി പറന്ന് തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

0: സിബിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: പിള്ളാർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: Stay tuned, stay happy with the Radio 91.2.

0: എന്താ അവിടെ? എന്താ കുട്ടികളെ, ഗോ ടു യുവർ ക്ലാസ്.
1: അതെ, ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്നത്? ഗോ ടു യുവർ ക്ലാസസ്.
2: ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു, ഐ ലവ് യു.
3: ഇതൊരാനയല്ല.
4: അല്ല.
3: ഇത് തേങ്ങയല്ല.
4: അല്ല.
3: ഇത് ഒലക്കയുമല്ല.

0: ഇംഗ്ലണ്ടിലാണ് ഇവിടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ,
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഒത്തിരി ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
3: എടി മിടുക്കി,
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ്.

0: ചികിത്സ
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താനെന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
4: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിംഗ് ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.

0: ശതമാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

അറിയും തൂ ഹേ മൊറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയന് ചെറ്റത്തരം ഒരു ജഗമുഖ മനസ്സിന് വേ മടിയിൽ വേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ വാടാ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
8: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
7: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
8: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
7: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
8: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
7: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
8: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
7: നടത്താം.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
3: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
2: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
3: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: Radio 91.2.

ഒരു ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ വിത്ത് ആർജെ ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൽ ഓൺലി ഓൺ എൻ്റെ റേഡിയോ 91.1.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ. മറ്റൊരു അധ്യാപക ദിനം കൂടി കടന്നുപോയി. വേറിട്ട ധാരാളം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണയും അധ്യാപക ദിനം കടന്നുപോയത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭാരതത്തിൻ്റെ മുൻ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ജനിച്ച ദിവസമാണ് സെപ്റ്റംബർ 5. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അധ്യാപകനുമായിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1954 ഭാരതരത്നം അദ്ദേഹത്തിന് നൽകിയാണ് രാഷ്ട്രം ആ വലിയ പണ്ഡിതനെ ആദരിച്ചത്. രാഷ്ട്രപതിയായിരിക്കെ തൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട ആളുകളോട് ആ ദിനം രാജ്യത്തെ അധ്യാപകർക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അധ്യാപകരെ ആദരിക്കുക എന്ന മഹത്തായ പ്രവൃത്തി 1962 സെപ്റ്റംബർ 5 മുതൽ അങ്ങനെ ആരംഭിച്ചു. എക്കാലവും ഗുരുക്കന്മാരെ ആദരിക്കുന്ന പാരമ്പര്യമായിരുന്നു ഭാരതത്തിൻ്റേത്. ലോക ജനതയ്ക്ക് മുന്നിൽ നമ്മുടെ നാടിൻ്റെ വേദാന്തത്തെയും നൈതികതയെയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പരിചയപ്പെടുത്തി. ധാരാളം രാജ്യങ്ങളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. 1888 തമിഴ്നാട്ടിലെ തിരുത്തണി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഏഷ്യൻ യൂറോപ്യൻ ഫിലോസഫികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടിയാണ് വാദിച്ചത്. ബെർട്രൻഡ് റസൽ, ആൽഡസ് ഹക്സ്ലി, എച്ച് എൻ സ്പാൽഡിംഗ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ ആരാധകരായിരുന്നു. എഴുതിയത് 50-ലധികം ദാർശനിക ഗ്രന്ഥങ്ങൾ. സർക്കാർ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സെക്കുലർ കാഴ്ചപ്പാടിൽ പോകണം എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. ഒരു സമൂഹത്തിനും അവരുടെ അധ്യാപകർക്ക് മുകളിൽ വളരാനാവില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു അദ്ദേഹം. രാഷ്ട്രപതിയുടെ അന്നത്തെ ശമ്പളത്തിൽ നിന്ന് ചെറിയ ഒരു തുക മാത്രം എടുത്തുകൊണ്ട് ബാക്കി തുക പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അദ്ദേഹം നിക്ഷേപിക്കുകയായിരുന്നു. അത്തരത്തിൽ ഭാരതത്തിന് എക്കാലവും മാനിക്കാവുന്ന ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന് ഉടമയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കണ്ടുപഠിക്കുന്നത് അധ്യാപകർക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഏതൊരു പൗരനും നല്ലതായിരിക്കും എന്ന് കാലാന്തരത്തിൽ അഭിപ്രായപ്പെടുന്നു. ചില വിദേശ സിനിമകളിലൊക്കെ പ്രൈവറ്റ് ബൈക്ക് ടാക്സികൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവ നമ്മുടെ നാട്ടിലും വരാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് യൂണിയൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അറിയിക്കുന്നത്. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിനും അവിടെ സൗകര്യപ്രദമായ രീതിയിൽ ഇത്തരത്തിലുള്ള സർവീസ് ആരംഭിക്കാമെന്നാണ് അറിയുന്നത്. സ്വകാര്യ ഇരുചക്ര വാഹന ഉടമകൾക്ക് ബൈക്ക് ടാക്സികൾ ഓടിക്കാൻ അനുവാദമുണ്ടെന്നാണ് അറിയിപ്പ്. ഓരോ സംസ്ഥാനത്തെയും വാഹന ഉടമകൾക്ക് അതിനുള്ള അനുവാദം നൽകാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവഴി 8 കോടിയോളം ജനങ്ങൾക്ക് തൊഴിൽ മാർഗം ലഭിക്കുമെന്നാണ് മന്ത്രാലയം അവകാശപ്പെടുന്നത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് നെഗറ്റീവ് പോയിന്റ് എന്ന സംവിധാനവും ഏർപ്പെടുത്താൻ ഇതിൽ വകുപ്പുണ്ടത്രേ. എന്തായാലും ധാരാളം പേർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, ഇത്തരത്തിൽ സ്വകാര്യ ഇരുചക്ര വാഹന ബൈക്ക് ടാക്സി സംവിധാനം വഴി ജോലി ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഒരു വാർത്തയായി കാണാൻ കഴിയും. പഴയ നല്ല സിനിമകളൊക്കെ തന്നെ 4K അതിശയിപ്പിക്കുന്ന സംവിധാനങ്ങളിൽ തിരിച്ചെത്തുന്ന കാലമാണ് ഇന്നത്തേത്. അങ്ങനെയിരിക്കെ ബോളിവുഡിൽ നിന്ന് ആ വാർത്ത വരുന്നു. 1972 അതിശയിപ്പിച്ച സിനിമ പകീസ റീമാസ്റ്റർ ചെയ്ത് 4K സംവിധാനത്തിൽ എത്തുന്നു എന്നത്. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിയായിരുന്ന മീനാകുമാരിയായിരുന്നു പകീസ സിനിമയിലെ നായിക. അവരുടെ ഭർത്താവായിരുന്ന കമൽ അമ്രോഹി പകീസ സംവിധാനം ചെയ്തു. 1972 ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ പ്രദർശന വിജയം നേടിയ ചിത്രമാണ് പകീസ. രാജ്കുമാറും മീനാകുമാരിയും
മറ്റ് പ്രമുഖ നടീനടന്മാരും അഭിനയിച്ച സിനിമ എല്ലാ രീതിയിലും വിജയമായിരുന്നു. ഒരു വലിയ കാലയളവ് വേണ്ടിവന്നു സിനിമ നിർമ്മിക്കാൻ. അക്കാലത്ത് സ്റ്റുഡിയോയിൽ തീപിടുത്തമുണ്ടായി. സിനിമയിലെ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ സംവിധായകൻ നിർബന്ധിക്കുക വഴി ഉണ്ടായ പ്രശ്നങ്ങൾ. സംവിധായകനും നായിക നടിയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നിട്ട് കൂടി അവർ വേർപിരിയുന്നത് വരെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് പഖീസ എന്ന സിനിമ 1972 റിലീസായത്. വലിയ പ്രദർശന വിജയം നേടുകയും ആ സിനിമയിലെ ഗാനങ്ങളൊക്കെ ശ്രദ്ധേയമാവുകയും ചെയ്തു. ഇന്നും ആ സിനിമയിലെ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കാലാന്തരത്തിൽ പഖീസ സിനിമയിലെ ഒരു ഗാനം കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗാനം കേട്ട ശേഷം കാലാന്തരത്തിലേക്ക് നമുക്ക് തിരികെ വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോ നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കാലാന്തരം
5: കാലാന്തരം തുടരുന്നു. മലയാളിയുടെ ഓണാഘോഷം എല്ലാവരെയും അമ്പരപ്പിച്ചു എന്നാണ് വിവിധയിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. കാലാന്തരത്തിന്റെ കഴിഞ്ഞ ലക്കത്തിലും ഈ കാര്യം വിവരിച്ചിരുന്നു. മലയാളികളെയും അന്യസംസ്ഥാനക്കാരെയും എല്ലാം ഒന്നുപോലെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ നീണ്ടുപോയത്. പല രീതിയിൽ ചിന്തിക്കുന്നവരും പല സംസ്കാരങ്ങളിൽ വളർന്നവരുമെല്ലാം ഒന്നുചേരുന്ന കാഴ്ച വളരെ അതിശയകരമായിരുന്നു. ഓരോ സമൂഹവും അവരുടെ ജീവിതവും സംസ്കാരവുമെല്ലാം കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെടാറുണ്ട്. അതിനെ അങ്ങനെ തന്നെയാണ് പ്രകൃതിയും വളർത്തിയെടുക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വലിയ വ്യാപാരത്തിന്റെയും സാമ്പത്തിക വിനിമയത്തിന്റെയും ഒക്കെ കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൂടി കണക്കാക്കുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായി നമ്മുടെ ഓണം മാറുന്നു എന്നത് കൂടുതൽ സന്തോഷം തരുന്ന വർത്തമാനമാണ്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുകയാണ്. ധാരാളം പേർ അതിനെപ്പറ്റി എഴുതുകയും അതുണ്ടാക്കാൻ സാധ്യതയുള്ള മേന്മകളെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. AI കൊണ്ട് എഴുതുന്നത് ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഒരാൾ അയാളുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് കയ്യിലുള്ള പേനയിലൂടെയോ മൊബൈൽ ഫോണിലോ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണോ ഇത് എന്ന് ഏതൊരു എഴുതപ്പെട്ട രേഖ കണ്ടാലും സംശയം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിനുമുണ്ട് പരിഹാരം. ഒരാൾ ഇത് സ്വയം ചിന്തിച്ച് എഴുതിയതാണോ എന്ന് അറിയാനും സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ എഴുത്തു ശൈലി തന്നെയാണോ ഇത്, അല്ലെങ്കിൽ AI എന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണോ എന്ന് ആ സോഫ്റ്റ്വെയർ വഴി അറിയാൻ കഴിയുമത്രേ. AI എഴുതിയതിനെ തിരുത്തി തരാനും സോഫ്റ്റ്വെയർ ഉണ്ട്. ഇനി AI എഴുതിയത് മനുഷ്യൻ തിരുത്തിയിട്ടുണ്ടോ എങ്കിൽ അത് എത്രത്തോളം ശരിയായി എന്നറിയാനും സോഫ്റ്റ്വെയറുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഡിറ്റക്ടറുകളുടെ കാലം. മനുഷ്യൻ സ്വയം എഴുതുന്നതിൻ്റെ അവിടെ ഉണ്ടാകുന്ന വികാരങ്ങളെ അതേപടി അനുകരിച്ചെഴുതാൻ AIക്ക് കഴിയുമോ എന്നതാണ് ഇപ്പോഴും പലരുടെയും സംശയം. ഒരുപക്ഷെ അതിനേക്കാൾ വലിയ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതാനുള്ള സംവിധാനം നമ്മളിത് പറയുമ്പോഴേക്കും ചിലപ്പോൾ വന്നുചേർന്ന് നിരിക്കും. മനുഷ്യൻ്റെ എഴുത്തിന് അതിൻ്റേതായ ജീവിതാനുഭവങ്ങളും അതിൻ്റേതായ ആധികാരികതയും ഒക്കെ ഉണ്ട്. എന്നാൽ ആ രീതിയിലേക്ക് വരാൻ മെഷീന് കഴിയില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇത് ഒരാൾ എഴുതിയതാണ്, അതുകൊണ്ട് അതിൽ ഒരു മനുഷ്യാനുഭവമുണ്ട് എന്ന് പറയുന്നു. ഇത് ശരിക്കും ഒരു മനുഷ്യൻ എഴുതിയതാണെന്ന് എങ്ങനെ ഉറപ്പാക്കുമെന്നുള്ള മറ്റൊരു ചോദ്യം വരുന്നു. അങ്ങനെ ആകെ കൺഫ്യൂഷനുകൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യന്റെ വാക്കുകളെ എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ ചർച്ച. അങ്ങനെ നിരവധി വിഷയങ്ങൾ കാലാന്തരത്തിൽ കൂടി കടന്നു പോകുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: കാലാന്തരം.
1: ജനകീയമായ ഒരു ഭക്ഷണ വിഭവത്തെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്, അതോടൊപ്പം തന്നെ സമൂസയുടെ ദിനം കൂടിയാണ്. വേൾഡ് സമൂസ ഡേയും കൂടിയാണ് സെപ്റ്റംബർ 5. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ പലഹാരങ്ങളിൽ ഒന്നുകൂടിയാണ് സമൂസ. മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സമൂസ ഉപയോഗിക്കുന്നുണ്ട്. ഒരു രാജ്യത്തെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല അവിടെയാണ് സമൂസ ഉണ്ടായത് എന്ന്. പേർഷ്യൻ, മധ്യേഷ്യൻ, മധ്യപൂർവ്വ ദേശ മേഖലകളിലൊക്കെ സമൂസ ഏതോ കാലത്ത് ഉണ്ടായതാവാം എന്ന് പറയുന്നു. പഴയ പേർഷ്യൻ ഭാഷയിൽ സൻബോസാക് എന്ന പേരിൽ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടായിരുന്നത്രേ. അതാവാം പിന്നീട് സമൂസ എന്നൊക്കെ മാറി വന്നത്. 10, 12, 13 നൂറ്റാണ്ടുകളിലൊക്കെയുള്ള അറേബ്യൻ പാചക ഗ്രന്ഥങ്ങളിലും ഈ സമൂസയുടെ പൂർവ്വരൂപത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അന്ന് അരച്ച മാംസവും ഉള്ളിയും നെയ്യും പരിപ്പുകളും ബദാമും പിസ്തയുമൊക്കെ ചേർത്തായിരുന്നു സമൂസ നിർമ്മിച്ചിരുന്നത്. 13, 14 നൂറ്റാണ്ടുകളിൽ മധ്യേഷ്യയിൽ നിന്നും മധ്യപൂർവ്വദേശത്തു നിന്നുമൊക്കെ വ്യാപാരികളും പാചകക്കാരുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന കാലത്താണ് സമൂസയും അവർക്കൊപ്പം വന്നത് എന്നാണ് രേഖകളിൽ കാണിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം രുചിക്കനുസരിച്ച് സമൂസ രൂപമാറ്റത്തിന് വിധേയനായി. ഉരുളക്കിഴങ്ങ്, പീസ്, മുളക്, മല്ലി, ജീരകം ഇവയൊക്കെ അതിൻ്റെ ചേരുവകളായി മാറി. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഭക്ഷണ പദാർത്ഥം ജനപ്രിയമായി മാറി. ഇന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിലൊന്നായി സമൂസ നിലനിൽക്കുന്നു. ആർക്കും എവിടെ നിന്നും കഴിക്കാം. അകത്ത് മൃദുലമായ ഭാഗങ്ങൾ, പുറമേ ക്രിസ്പിയായിട്ടുള്ള ഭാഗം, ഒരേ കടിയിൽ തന്നെ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ. വില കുറഞ്ഞ ചേരുവകൾ ചേർത്ത് ഇത് ഉണ്ടാക്കാം, വലിയ ചിലവില്ല എന്ന് അർത്ഥം. ഇന്ത്യയിൽ ധാരാളമായി ഉരുളക്കിഴങ്ങ് നിർമ്മിക്കുന്ന രാജ്യമായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് സമൂസയുടെ അകംഭാഗങ്ങൾ നിറയ്ക്കാം എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചായക്കൊപ്പം ചേർത്ത് സമൂസ കഴിക്കാം, അതും രസകരമാണ്. അങ്ങനെ ആദ്യകാലത്ത് സുൽത്താൻമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ കൊട്ടാരത്തിൽ വിളമ്പിയിരുന്ന ആ ശ്രേഷ്ഠ വിഭവം പതുക്കെ പതുക്കെ സാധാരണക്കാരുടെ കൈകളിലേക്കെത്തി. അതാണ് സമൂസയുടെ മനോഹരമായ ചരിത്രം. സമൂസ ഇന്ന് എല്ലാവരുടെയും ഭക്ഷണമായി മാറിയിരിക്കുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്നതിന് ഒരു മാധുര്യമുണ്ട്. ഇറ്റാലിയൻ ഭാഷയിൽ അത് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു പഴഞ്ചൊല്ലുകൂടിയാണ്. ജീവിതം ആസ്വദിക്കാനും പ്രവർത്തികൾ പതുക്കെ ചെയ്യുന്നതിനും വേണ്ടി ഒരു പാഠമാണ് ഈ പഴഞ്ചൊല്ല് നിർദ്ദേശിക്കുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ മാധുര്യം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമ്മളൊക്കെ തൽപരരാണ്. സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ അല്പനേരത്തേക്ക് അതിൽ നിന്നെല്ലാം മാറി നിന്ന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരുന്ന് അതൊന്ന് ആസ്വദിക്കുന്നതിൻ്റെ സുഖം എത്ര വലുതായിരിക്കും എന്നാണ് ഈ പഴഞ്ചൊല്ലിലൂടെ പറയുന്നത്. എപ്പോഴും ജോലി ചെയ്യണം, എന്തെങ്കിലും നേടണം, സമയം പാഴാക്കരുത് എന്നീ നിർബന്ധങ്ങളിൽ നിന്ന് മോചിതരായി വിശ്രമത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കാണുന്ന ഒരു സങ്കല്പമാണിത്. ഒന്നും ചെയ്യാതിരുന്നാൽ സമയം പാഴായിപ്പോയി എന്ന് വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. വിശ്രമത്തിനും ജീവിതത്തിൽ അതിൻ്റേതായ ഇടമുണ്ടെന്ന് ഈ പ്രയോഗത്തിലൂടെ നാം ഓർക്കണം. സാധാരണ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം. നിശബ്ദരായി ഇരിക്കുക, ഭക്ഷണം പതുക്കെ ആസ്വദിച്ചു കഴിക്കുക, പ്രകൃതി നിരീക്ഷിച്ച് സമയം കുറെ ചിലവഴിക്കുക, പ്രത്യേകിച്ച് ഒരു തിരക്കുമില്ലാതെ സമയനിഷ്ഠയൊന്നും പാലിക്കാതെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം കടന്നു പോകാൻ അനുവദിക്കുക. ഇവയെല്ലാം ഈ അനുഭവത്തിൽ നിന്ന് വേർതിരിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ മാധുര്യം എന്താണ് എന്ന് ഓരോരുത്തരും ആസ്വദിച്ചു നോക്കി കണ്ടെത്തുക. ഫെർണാണ്ടോ പെസോവ എന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരു രചനയിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ദൈവത്തിന് സ്തുതി, ഞാൻ നല്ലവനല്ലെന്നതിന്. പൂക്കളെപ്പോലെ തടം പറ്റിയൊഴുകുന്ന പുഴകളെപ്പോലെ തന്നിൽ തന്നെ അടങ്ങിയവനായി ഞാനെന്നതിന്, വിടരുക ഒഴുകുക എന്നതിൽ മുഴുകാനെ തന്നെത്താൻ അറിയാത്തവയ്ക്കറിയൂ. ലോകത്ത് ദൗത്യമെന്നാൽ ഇതേയുള്ളൂ, തെളിമയോടെ കഴിയുക. ചിന്തിക്കാതെങ്ങനെ ചെയ്യണമെന്ന് അറിയുകയും വേണം. കാലാന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കാലാന്തരം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി. സുനിൽകുമാർ. നന്ദി, നമസ്കാരം.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒത്തിരിയുണ്ട്. നഷ്ടബോധങ്ങൾ ഒത്തിരിയുണ്ട്, നഷ്ടങ്ങൾ ഒത്തിരിയുണ്ട്, കുറവുകളും ന്യൂനതകളും ഒത്തിരിയുണ്ട്. എണ്ണിയാലും എണ്ണിയാലും തീരില്ല. ആരോഗ്യപരമായി, മാനസികമായി, സാമ്പത്തികമായി, മോഹിച്ചത് നേടാനാവാത്തതായി, നേടിയത് നഷ്ടപ്പെട്ടതുമായി, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ ആവാത്തതുമായി, അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. എന്നാൽ മറുവശത്ത് അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. ആ അനുഗ്രഹങ്ങൾ പല രൂപത്തിലാണ്. ചിലപ്പോൾ മക്കളായി, ചിലപ്പോൾ സമ്പത്തായി, ജീവനായി, ശ്വസിക്കാൻ വായുവായി, ജലമായി, മഴയായി, അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം പോസിറ്റീവ് ആക്കണോ, സന്തോഷകരമാക്കണോ, നാം എപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാൾ അതിൻ്റെ ഇരട്ടിയോളം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയണം. അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സ് സന്തോഷപൂരിതമായ സുഗന്ധം കൊണ്ട് നിറയ്ക്കണം. അതിനു പകരം പൂന്തോട്ടത്തിൽ ഇരുന്ന് ആക്രി പറക്കി പരിതപിക്കുന്നത് പോലെ അങ്ങനെയല്ല മനുഷ്യ ജീവിതത്തിൽ ഒരാൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ന്യൂനതകളെക്കാൾ കൂടുതൽ നമ്മുടെ അനുഗ്രഹങ്ങളെ ഓർക്കാം, അതിനെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ച് നന്ദി രേഖപ്പെടുത്താം. അവിടെ സുഖവും സന്തോഷവും ഉണ്ട്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എന്തോടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.